പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 22-ന്റെ തട്ടകത്തിലാണുള്ളത്. 1633 ജൂൺ 22, ശാസ്ത്ര ചരിത്രത്തിലെ രസകരമായ ഒരേടാണ് ഗലീലിയുടെ ജീവിതത്തിലെ ഒരു സംഭവം. സൗരയൂഥ വ്യവസ്ഥയെ സംബന്ധിച്ച വിവാദപരമായി തീർന്ന പുസ്തകമെഴുതിയതിൻ്റെ പേരിൽ റോമിൽ മതവിചാരണയ്ക്ക് വിധേയനായ ഗലീലിയോ ജീവ അപായം മുന്നിൽ കണ്ട് തനിക്കു തെറ്റിപ്പറ്റിയതായി സമ്മതിച്ചു കൊടുത്തു. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന കോപ്പർനിക്കസ് സിദ്ധാന്തം പിന്തുണച്ചത് തനിക്കു പറ്റിയ വീഴ്ചയായി സമ്മതിച്ച് പുരോഹിത വിഡ്ഢികളുടെ മുമ്പിൽ തലതാഴ്ത്തി മുട്ടുകുത്തിയ ഗലീലിയോ ആ സന്ദർഭത്തിൽ ശാസ്ത്രസത്യം നിഷേധിക്കാനാവാതെ താണശബ്ദത്തിൽ മന്ത്രിക്കുന്നു. എന്നാലും അത് ചലിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. 1633 ജൂൺ 22 അതിന് സാക്ഷിയാകുന്നു. 1675 ജൂൺ 22 ലോകപ്രശസ്തമായ ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നു. 1941 ജൂൺ 22 നാസിപ്പട

സോവിയറ്റ് യൂണിയനിൽ. 32 ലക്ഷം നാസി പട്ടാളം സോവിയറ്റ് യൂണിയന്റെ മണ്ണിലേക്ക് ഇരച്ചു കയറുന്നു. പക്ഷേ ബാർബറോസ ഓപ്പറേഷൻ ഹിറ്റ്ലറിന്റെ സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചു നിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ചില മനുഷ്യർക്കെങ്കിലും ദാരിദ്ര്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഉണ്ണാനും ഉടുക്കാനുമുള്ള അവസ്ഥയില്ലായ്മ, പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് ദാരിദ്ര്യം. ഭക്ഷണത്തിന് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കും എന്നതൊക്കെ അലട്ടുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അങ്ങനെ ദരിദ്രരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറന്നുപോകരുത്. കൗൺസിലിംഗിന് വന്ന ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് ഓർമ്മയിലെത്തുന്നത്. അവർക്ക് ആത്മഹത്യ ചെയ്യണം, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. മനസ്സ് കിടന്ന് നീറുകയാണ്, നീറിപ്പുകയുകയാണ്, സ്വസ്ഥത തീരെയില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു നിർഭാഗ്യവതിയായ സ്ത്രീയാണ്, ഭാഗ്യം കെട്ട, എന്നെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? കൗൺസിലിംഗിന് മുൻപ് ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, ഭാഗ്യക്കേടിന്റെ കാരണം കണ്ടെത്തണമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടായി? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ വേണ്ടി മാത്രം എന്തുപറ്റി? ഭർത്താവിന് നല്ല ജോലിയുണ്ട്, മക്കൾ വിദേശത്താണ്, ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെന്താ പ്രശ്നം? വലിയൊരു റെസിഡൻസ് ഏരിയയിലാണ് അവരുടെ വീട്. അയൽപ്പക്കങ്ങളിലുള്ള എല്ലാവരും ധനികരാണ്. ധനികർ എന്നുവെച്ചാൽ അതിധനികർ. സ്വിമ്മിംഗ് പൂളുകൾ വരെ സ്വന്തമായുള്ള വീടുകളുടെ ഉടമസ്ഥർ. മിക്കവാറും വീടുകളിലെ പുരുഷന്മാർ അമേരിക്കയിലും കാനഡയിലുമൊക്കെയായി വിദേശത്താണ്. അവരുടെ ഭർത്താവാകട്ടെ ഒരു കോളേജ് അധ്യാപകനും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് അവരുടെ പക്ഷം. കോളേജിൽ പോകുന്നത് ടൂ വീലറിലാണ്, എത്ര പറഞ്ഞാലും കാറിൽ പോവില്ല. മാത്രവുമല്ല, ഉള്ള കാറാണെങ്കിൽ പുറത്തു പറയാൻ കൊള്ളില്ല താനും. കോടികൾ വിലയുള്ള കാറുകളാണ് അയൽപക്കങ്ങളിൽ കിടക്കുന്നത്. ആ സ്ത്രീക്കാണെങ്കിൽ 50 ലക്ഷത്തിന്റെ കാറാണുള്ളത്. പുറത്തിറക്കാൻ തന്നെ നാണക്കേടാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും ദരിദ്രമായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നു. മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അതിൽ സംതൃപ്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ അയൽപക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് വേണമെന്ന് വാശി പിടിക്കരുത്. ഇതാണെന്റെ ജീവിതം, ഇതാണെന്റെ ജീവിത സാഹചര്യമെന്ന് അഭിമാനപൂർവ്വം ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് സ്വയം വിലയുണ്ടാകുന്നത്. അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കേണ്ടതായി വരുമ്പോൾ കുറവുകൾ അനുഭവപ്പെടും, അത് ദുഃഖമുണ്ടാക്കും, നിരാശാബോധമുണ്ടാക്കും, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നും. അവരവർക്കുള്ളതിൽ അഭിമാനമാകണം, അതിലൂടെ ജീവിതം ധന്യമായി തീർക്കണം എന്ന് കവിവാക്യം. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെയല്ലേ വേണ്ടത്? എങ്കിലേ ജീവിതം സംതൃപ്തമാകൂ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണും നട്ടിരുന്നിട്ട് അയ്യോ എന്റെ ജീവിതം എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പരിതപിച്ചിട്ട് എന്തു കിട്ടാനാണ്? നോക്കൂ, അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന് താരതമ്യങ്ങൾ വേണ്ട, പ്രചോദനമാവാം, അത് ഊർജമാണ്. താരതമ്യം ഊർജദായകമായ ഒരു സംഗതിയല്ല. അത് ഒന്നുകിൽ അപകർഷതയുണ്ടാക്കും, അല്ലെങ്കിൽ അഹങ്കാരമുണ്ടാക്കും. അങ്ങനെയല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. താരതമ്യത്തിന് അതിനേ കഴിയൂ. അതുകൊണ്ട് ജീവിക്കാനുള്ള ഊർജമാണ് ഏതൊരാൾക്കും വേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് താരതമ്യങ്ങളെക്കാൾ എത്രയോ വലുത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവരവരുടെ ജീവിതത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, വ്യാപ്തികളിലേക്ക് നോക്കി എത്രത്തോളം അതിനെ കൂടുതൽ സമൃദ്ധമാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം നോക്കൂ, പരസ്പരം പഴിചാരാതെ, മറ്റാരുടെയെങ്കിലും ജീവിതത്തെക്കുറിച്ച് പറയാതെ, അവരവരുടെ ജീവിതത്തിന്റെ സുതാര്യതകൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് ആലോചിക്കൂ. അത് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കും. അയത്നലളിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ അതുണ്ടാക്കിത്തരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി TE സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA യും 8 കിലോയിലധികം

0: കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3,393 ആയി. 3,646 പേരാണ് അറസ്റ്റിലായത്. 1,706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെന്റ് 28ന് പ്രസിദ്ധീകരിക്കും. 29, 30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൌദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായി സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെകൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായി ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും വീറോടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിന് മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രഭാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മന്ത്രി റോജി എം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങോം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ

0: ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ, സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തൂലിക നാമത്തെക്കുറിച്ച് കേൾക്കാം. എഴുത്തുകാർ ലേഖന ആവശ്യത്തിനായി സ്വീകരിക്കുന്ന നാമാന്തരത്തെയാണ് തൂലികാനാമം എന്ന് പറയുന്നത്. സംസ്കൃത സാഹിത്യത്തിൽ അനേകം കവികൾ തൂലികാനാമത്തിലാണ് പ്രസിദ്ധരായത്. ആദികവിയായ വാൽമീകി തന്നെ തൂലികാനാമത്തിലാണ് പ്രസിദ്ധനായിരിക്കുന്നത്. യഥാർത്ഥ നാമം രത്നാകരൻ എന്നായിരുന്നുവല്ലോ. മഹാഭാരത കർത്താവായ കൃഷ്ണൻ വ്യാസൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. മഹാകവി കാളിദാസൻ അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. കാളിയുടെ ദാസൻ എന്ന അർത്ഥത്തിൽ കാളിദാസൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചരിത്രത്തിൽ ഇല്ല തന്നെ. അതുപോലെ ഉത്തരരാമചരിതം എഴുതിയ ഭവഭൂതിയുടെ യഥാർത്ഥ നാമം ശ്രീകണ്ഠൻ എന്നായിരുന്നു അത്രേ. സാമൂതിരിയുടെ സദസ്സിലെ 18 കവികളിൽ പ്രമുഖനായ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ യഥാർത്ഥ നാമം ഇരുഗുപനാഥൻ എന്നായിരുന്നു. ഉദണ്ഡൻ എന്ന പേര് സാമൂതിരി നൽകിയതാണ്. ഉദണ്ഡ പരാദണ്ഡ ഭൈരവ എന്നാരംഭിക്കുന്ന ശ്ലോകത്തിലെ ഉചിതമായ രീതിയിലുള്ള ഉദണ്ഡ പ്രയോഗം കണ്ടിട്ടാണത്രേ സാമൂതിരി ഉദണ്ഡ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. പാശ്ചാത്യ സാഹിത്യത്തിലും എത്രയോ എഴുത്തുകാർ തൂലികാനാമം സ്വീകരിച്ചിരിക്കുന്നു. 1983 ആനിമൽ ഫാമും എഴുതിയ പ്രശസ്തനായ ജോർജ് ഓർവെല്ലിന്റെ യഥാർത്ഥ പേര് എറിക് ആർദർ ബ്ലെയർ എന്നായിരുന്നു. വില്യം ഡിസ്നി പോട്ടർ അറിയപ്പെടുന്നത് ഓ ഹെൻറി എന്ന പേരിലാണ്. സാമുവൽ ക്ലിമൻസ് ആണ് മാർക്ക് ട്വെയിൻ ആയത്. ജോർജ് എലിയറ്റിന്റെ യഥാർത്ഥ പേര് മേരി ആൻ ഇവൻസ് എന്നായിരുന്നു. ചാൾസ് ലഡ്വിഗ് ഡോട്ട്സൺ ആരായിരുന്നു എന്നറിയുമോ? ലൂയി കരോൾ ആയിരുന്നു. ഫ്രാങ്കോ മാരി അറൌട്ട് ആണ് വോൾട്ടെയർ ആയി അറിയപ്പെട്ടത്. പാബ്ലോ നെറൂദ എന്നത് തൂലികാനാമമായിരുന്നു. മലയാള സാഹിത്യത്തിലും എത്രയോ പേർ തൂലികാനാമത്തിൽ അറിയപ്പെട്ടു. തൂലികാനാമം ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ പേരിൽ പ്രശസ്തനായ കവിയായിരുന്നു ഒ എൻ വി കുറുപ്പ്. ബാലമുരളി എന്ന പേരിൽ എത്രയോ കവിതകൾ അദ്ദേഹം എഴുതി. പക്ഷെ പേരും പ്രശസ്തിയും ഒ എൻ വി എന്ന പേരിൽ തന്നെ. എം ആർ നായർ സഞ്ജയനായി, കെ എം മാത്യൂസ് ഏകലവ്യനും. പൊന്നിയിൻ സെൽവൻ എഴുതി പ്രശസ്തനായ കൽക്കിയുടെ യഥാർത്ഥ നാമം ആർ കൃഷ്ണമൂർത്തി എന്നായിരുന്നു. ഇന്ദുചൂടൻ എന്നത് കെ കെ നീലകണ്ഠന്റെ അപരനാമധേയമാണ്. വി വി അയ്യപ്പൻ കോവിലനായി. പി സി കുട്ടിക്കൃഷ്ണൻ ഉറുബായി. പി കുഞ്ഞനന്തൻ നായർ തെക്കുടിയനായി. കെ ഇ മത്തായി പാറപ്പുറത്ത് എന്ന പേരിൽ പ്രശസ്തനായി. മാധവിക്കുട്ടി കമലദാസായി. ഇങ്ങനെ അപരനാമധേയങ്ങളിൽ അറിയപ്പെട്ടവർ എത്ര. ജോർജ് വർഗീസ് നോവലുകൾ രചിച്ചത് കാക്കനാടൻ എന്ന പേരിലാണ്. എം വി ഭട്ടതിരിപ്പാട് പ്രേംജി എന്ന പേര് സ്വീകരിച്ചു. പി ശങ്കരൻ നമ്പൂതിരി അറിയപ്പെട്ടത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്നായിരുന്നു. സുരാസുവിന്റെ യഥാർത്ഥ പേര് ബാലഗോപാലക്കുറുപ്പ് എന്നായിരുന്നു. സിനിക് എന്ന പേരിൽ എം ഡി വാസുദേവൻ നായർ കഥകൾ എഴുതിയിട്ടുണ്ട്. ആരായിരിക്കും ആദ്യമായി തൂലികാനാമം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആദികവിയായ വാൽമീകി തന്നെയായിരിക്കും എന്നെ പറയാനാവൂ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. യുജിസി നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ

0: ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
1: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10-ാം മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ന്യൂസിലാന്റ് 1 ഗോളിന് മുന്നിലാണ്. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെയർ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ പുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
2: പ്രക്ഷേപണം കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്കു മുൻപാണ് മാധവൻ മാമൻ വേണുവെന്നന്റെ പറമ്പ് കിളച്ചുകൊണ്ടിരുന്നപ്പോ തലചുറ്റി വീണു. ഓമനമാമിയുടെ ഭർത്താവാണ് മാധവ മാമൻ. മാമൻ വീണതറിഞ്ഞ് ഓമനമാമി കരഞ്ഞു വിളിച്ചു. ആശുപത്രി ചെന്നപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, എന്നും രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് എന്നും ഡോക്ടർ പറഞ്ഞു. വളരെ ആശ്വാസത്തോടെയാണ് മാമിയും മക്കളും ആശുപത്രിയിൽ നിന്ന് പോകുന്നത്. രാത്രി ഒരു ട്രിപ്പ് കൂടി കൊടുത്തിട്ട് രാവിലെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടതുമാണ്. ആരെങ്കിലും ഒരാൾ നിന്നാ മതി എന്നും ഡോക്ടർ പറഞ്ഞു. തിരിച്ചു വരുന്നേരം ഓമനമാമിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ചിരിച്ചും വർത്തമാനം പറഞ്ഞും വഴിയിൽ നിന്ന് കൃഷ്ണേറ്റന്റെ കടയിൽ നിന്ന് ചായയും വാഴക്കാപ്പൊക്കെ കഴിച്ചു. അതിന്റെ പൈസ മുഴുവൻ ഓമനമാമി തന്നെ കൊടുത്തു. അറിവിശിക്കുകയാണേ, എന്നിട്ടും ഞങ്ങൾ 8-10 പേർക്കുള്ള പൈസ അവർ തന്നെ കൊടുത്തു. അതറിഞ്ഞ് മാധവി അമ്മൂമ്മയ്ക്ക് ചിരിക്കാതിരിക്കാനായില്ല. അതിനോട് ഒരു കാര്യം പറയാൻ മറന്നു. സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കേണ്ടതാണ്, ഒരാള് തലചുറ്റി വീണതിന് ഇത്രയും പേര് ആശുപത്രി പോകേണ്ട ആവശ്യം എന്തെന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ നാട്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വപ്പണ്ണന്റെ അംബാസിഡർ കാറാണ് വിളിക്കാറുള്ളത്. രോഗിയെ മുൻ സീറ്റിലിരുത്തിയിട്ട് അതിന്റെ അരികിൽ രണ്ടാൾ കൂടി ഇരിക്കും. പിറകിൽ പിന്നെ 7-8 പേരെങ്കിലും കയറും. ഒരു ആവശ്യവും ഇല്ലാത്തവർ വരെ കൂടെ പോകും. അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു അതും. അങ്ങോട്ട് പേടിച്ചും നിറച്ചും പോയവർ തിരികെ ചിരിച്ചും കളിച്ചും വരും. മിക്കവാറും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ വന്ന് ഞങ്ങളൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയി. രാത്രി 12 കഴിഞ്ഞാണ് രജികുട്ടം വീട്ടിൽ വന്നു. ഓമനമാമിയുടെ മകനാണ് ചെറിയ കുട്ടി. അവന്റെ വരവ് കണ്ട് ഞങ്ങളൊക്കെ പേടിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഓമനമാമി കടന്ന് കരയുകയാണെന്ന്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവര് അവിടെ കിടന്ന് കരയുക മാത്രമല്ല, വെപ്രാളം പിടിച്ച് അയ്യോ അയ്യോ എന്ന് വിളിക്കുകയാണ്. അവർക്കിപ്പോൾ ആശുപത്രി പോകണം, മാധവ മാമനെ കാണണം. മാധവി അമ്മൂമ്മ ആക്രോശിച്ചതുകൊണ്ട് മാത്രം ഓമനമാമി ഒന്ന് അടങ്ങി, എപ്പോഴോ കിടന്നുറങ്ങി. പിറ്റേന്ന് പകൽ അത്ര വലിയ ബഹളമൊന്നും അവരുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഡിസ്ചാർജ് ചെയ്യാൻ അവരാശുപത്രി പോയതുമില്ല. ഓമനമാമിയുടെ കാര്യം മാത്രമല്ല, മറ്റു പലരിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. രാത്രിയാവുമ്പം വെപ്രാളം പിടിക്കുന്നവർ, രാത്രി 12 കഴിഞ്ഞാൽ ലോകം മാറുന്നില്ല, പക്ഷേ അവരുടെ മനസ്സാകെ മാറുന്നു. പകൽ സമയത്ത് നിസാരമെന്ന് തോന്നിയ ഒരു പ്രശ്നം അർദ്ധരാത്രിക്ക് ശേഷം പെട്ടെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി അവർക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു ചെറിയ വിമർശനം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക, ഇവയൊക്കെ രാത്രിയുടെ നിശബ്ദതയിൽ പെട്ടെന്ന് ഭീകരമായ രൂപം പ്രാപിക്കുന്നത് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. രാവിലെ നോക്കാം എന്ന് പറയാൻ മനസ്സ് തയ്യാറാവാതെ ആ ചിന്തകളുടെ വലയത്തിൽപ്പെട്ട് മണിക്കൂറുകളോളം ഉറങ്ങാതെ കിടക്കുന്നവരും കുറവല്ല. അതെ, ഇത് വെറും മനസ്സിന്റെ ബലഹീനതയല്ല. ആധുനിക നാഡീശാസ്ത്രം പറയുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യ മസ്തിഷ്കം പകൽ സമയത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉറക്ക ശാസ്ത്രജ്ഞരും ന്യൂറോ സയന്റിസ്റ്റുകളും കൂടുതൽ ശ്രദ്ധ നൽകിയ ഒരു ആശയമാണ് മൈൻഡ് ആഫ്റ്റർ മിഡ്നൈറ്റ് അഥവാ അർദ്ധരാത്രിക്ക് ശേഷമുള്ള മനസ്സ്. രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്ന അവസ്ഥ നമ്മുടെ വികാരങ്ങളെയും തീരുമാനങ്ങളെയും യാഥാർത്ഥ്യ ബോധത്തെയും സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. ഇതിന്റെ തുടക്കം നമ്മുടെ ശരീരത്തിലെ ജൈവ ഘടികാരത്തിൽ നിന്നാണ്. ശാസ്ത്രീയമായി സിർക്കാഡിയൻ റിഥം എന്ന് വിളിക്കുന്ന ഈ ജൈവ ഘടികാരം ഏകദേശം 24 ദൈർഘ്യമുള്ള ഒരു സ്വാഭാവിക ചക്രമാണ്. സൂര്യപ്രകാശവും ഇരുട്ടുമനുസരിച്ച് ശരീരത്തിലെ ഹോർമോണുകളെയും ശരീര താപനിലയെയും ഉറക്ക ഉണർവ് ചക്രത്തെയും ഇത് നിയന്ത്രിക്കുന്നു. രാവിലെ സൂര്യപ്രകാശം കണ്ണുകളിൽ പതിക്കുമ്പോൾ തലച്ചോറിന് ഉണരാനുള്ള സന്ദേശം ലഭിക്കുന്നു. വൈകുന്നേരം വെളിച്ചം കുറയുമ്പോൾ മെലറ്റോണിൻ എന്ന ഹോർമോൺ പുറത്തുവന്ന് ശരീരത്തെ ഉറക്കത്തിനായി ഒരുക്കുന്നു.

ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള മനുഷ്യപരിണാമത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട സംവിധാനമാണ് ഇത്. നമ്മുടെ പൂർവികർ പകൽ വേട്ടയാടുകയും ഭക്ഷണം ശേഖരിക്കുകയും സാമൂഹ്യ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. രാത്രി വിശ്രമത്തിനും സുരക്ഷിതമായ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നതിനുമായിരുന്നു. അതിനാൽ തന്നെ മനുഷ്യ ശരീരം അടിസ്ഥാനപരമായി പകൽ സജീവമായിരിക്കാനും രാത്രി ഉറങ്ങാനുമാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. സ്മാർട്ട് ഫോണുകളും ടെലിവിഷനും കൃത്രിമ വെളിച്ചവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തൊഴിൽ രീതികളും കാരണം മനുഷ്യൻ പ്രകൃതിദത്തമായ ജൈവചക്രത്തെ പലപ്പോഴും അവഗണിക്കുകയാണ്. ഇതിന്റെ ഫലമായി ശരീരവും തലച്ചോറും തമ്മിൽ ഒരു സംഘർഷം രൂപപ്പെടുന്നു. ശരീരം ഉറക്കം ആവശ്യപ്പെടുമ്പോൾ മനസ്സ് ഉണർന്നിരിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് തലച്ചോറിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് വികാര നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. യുക്തിപരമായ ചിന്തകൾക്കും ദീർഘകാല ആസൂത്രണത്തിനും ഉത്തരവാദിയായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനം ക്ഷീണിക്കാൻ തുടങ്ങുന്നു. അതേസമയം ഭയവും ഉത്കണ്ഠയും അപകട സൂചനകളും കണ്ടെത്തുന്ന അമിഗ്ഡല എന്ന ഭാഗം താരതമ്യേന കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. ഫലമായി യുക്തിയേക്കാൾ വികാരങ്ങൾ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് രാത്രി 2 മണിക്ക് ഒരു പ്രശ്നം പരിഹരിക്കാനാവാത്ത ദുരന്തമായി തോന്നുന്നത്. രാവിലെ ഉണർന്ന ശേഷം അതേ പ്രശ്നം വീണ്ടും നോക്കുമ്പോൾ ഇത്ര നിസ്സാരമായ കാര്യമാണോ ഞാൻ ഇന്നലെ ഇത്രയും ആലോചിച്ചത് എന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഉറക്കക്കുറവും ഇതിന് വലിയ പങ്കുവഹിക്കുന്നു. ഒരു രാത്രി പോലും മതിയായ ഉറക്കം ലഭിക്കാതിരുന്നാൽ തലച്ചോറിന്റെ ശ്രദ്ധശേഷി, ഓർമ്മശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയിൽ വ്യക്തമായ കുറവ് വരുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉറക്കക്കുറവുള്ളവരിൽ അപകട സാധ്യതയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത കൂടുതലാണെന്നും ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഇത് സാമ്പത്തിക തീരുമാനങ്ങളിലും പ്രകടമാകാം. രാത്രി വൈകി ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ അനാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് രാത്രിയിൽ ചൂതാട്ടം കളിക്കാനോ അമിതമായി ഭക്ഷണം കഴിക്കാനോ മദ്യം ഉപയോഗിക്കാനോ കൂടുതൽ പ്രേരണ തോന്നാം. ഇതെല്ലാം ഇച്ഛാശക്തിയുടെ മാത്രം പ്രശ്നമല്ല, തലച്ചോറിലെ നിയന്ത്രണ സംവിധാനങ്ങൾ താൽക്കാലികമായി ദുർബലമാകുന്നതിന്റെ ഭാഗമാണ്. രാത്രിയിലെ വിശപ്പ് എന്നൊരു പ്രതിഭാസവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണ സമയങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഭക്ഷണാഗ്രഹം രാത്രിയിൽ കൂടുതൽ ശക്തമാകാറുണ്ട്. പ്രത്യേകിച്ച് പഞ്ചസാരയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളോടുള്ള ആകർഷണം വർദ്ധിക്കും. കാരണം ക്ഷീണിച്ച തലച്ചോർ വേഗത്തിൽ പ്രതിഫലം നൽകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇതിന് കൂടുതൽ ഗൌരവമുള്ള വശങ്ങളുണ്ട്. വിഷാദരോഗം, ആകുലത, ലഹരി ഉപയോഗ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉള്ളവരിൽ രാത്രികാലം കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി മാറാറുണ്ട്. നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആത്മഹത്യാ ചിന്തകളും സ്വയം ഉപദ്രവിക്കാനുള്ള പ്രേരണകളും രാത്രിയിലും പുലർച്ചെയുമുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ വിദഗ്ധർ പലപ്പോഴും ഒരു പ്രധാന നിർദ്ദേശം നൽകാറുണ്ട്. രാത്രി വൈകിയ സമയങ്ങളിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കരുത്. ഷിഫ്റ്റ് ജോലികൾ ചെയ്യുന്നവരുടെ കാര്യത്തിൽ വെല്ലുവിളി കൂടുതൽ സങ്കീർണമാണ്. ആരോഗ്യരംഗത്തും വ്യവസായ മേഖലകളിലും സുരക്ഷാ സേനകളിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ രാത്രിയിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇവരിൽ ഉറക്കക്കുറവും ജൈവ ഘടികാരത്തിലെ അസന്തുലിതാവസ്ഥയും കാരണം ഹൃദ്രോഗം, പ്രമേഹം, വിഷാദരോഗം, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഇതിന് പരിഹാരം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കത്തെ ഒരു ആഡംബരമായി കാണാതിരിക്കുക എന്നതാണ്. ശരീരത്തിനും തലച്ചോറിനും ആവശ്യമായ ഒരു ജൈവ ആവശ്യകതയാണ് ഉറക്കം. മിക്ക മുതിർന്നവർക്കും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. ഉറങ്ങാനും ഉണരാനും കഴിയുന്നത്ര സ്ഥിരമായ സമയം പാലിക്കുക. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ സ്ക്രീനുകളുടെ ഉപയോഗം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക. ഒരു പ്രധാന മാനസിക ശീലവും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷം മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും യാഥാർത്ഥ്യത്തിന്റെ കൃത്യമായ പ്രതിഫലനമാകണം എന്നില്ല എന്ന് ഓർമ്മിക്കുക. രാത്രി തോന്നുന്ന ഓരോ ഭയത്തിനും ഉടൻ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രശ്നം വളരെ ഗുരുതരമായി തോന്നുന്നുണ്ടെങ്കിൽ അത് രാവിലെ വീണ്ടും വിലയിരുത്താൻ സ്വയം അനുവാദം നൽകുക. പലപ്പോഴും രാവിലെ ലഭിക്കുന്ന കാഴ്ചപ്പാട്
രാത്രിയിലേതിനേക്കാൾ കൂടുതൽ സന്തുലിതവും യുക്തിസഹവുമായിരിക്കും.

ശാസ്ത്രം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന സത്യമുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷമുള്ള മനസ്സ് എല്ലായ്പ്പോഴും വിശ്വസനീയമായ ഉപദേഷ്ടാവല്ല. രാത്രിയുടെ നിശബ്ദതയിൽ മനസ്സ് പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ വലുതായി ഭയങ്ങളെയും പ്രശ്നങ്ങളെയും വരച്ചുകാട്ടും. അതുകൊണ്ട് രാത്രി നമ്മോട് പറയുന്ന എല്ലാ കഥകളും സത്യമാണെന്ന് കരുതേണ്ടതില്ല. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ പകൽ വെളിച്ചത്തിൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം ലഭിക്കുന്നത് ലോകത്തിന് മാത്രമല്ല നമ്മുടെ ചിന്തകൾക്കും കൂടിയാണ്. രാത്രിയുടെ ഇരുട്ടിൽ ഭീമാകാരമായി തോന്നിയ പല പ്രശ്നങ്ങളും പ്രഭാതത്തിന്റെ വെളിച്ചത്തിൽ സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്നത് അതുകൊണ്ടാണ്. അതിനാൽ അടുത്ത തവണ അർദ്ധരാത്രിക്ക് ശേഷം മനസ്സ് നിങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ഒരുപക്ഷെ പ്രശ്നം അത്ര വലുതല്ല, ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറാണ് അതിനെ വലുതായി കാണുന്നത്. അപ്പോൾ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതല്ല, മറിച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നിതൊന്നും പറഞ്ഞു കൊടുക്കാൻ അവരൊന്നും ഇല്ല. എന്റെ മാധവി അമ്മൂമ്മയും കാർത്യായനി അമ്മച്ചിയും മാധവ മാമനും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ഉള്ളിൽ നാം ഒളിച്ചു വച്ചിരിക്കുന്ന ഭയങ്ങളും ഉണങ്ങാത്ത മുറിവുകളും തിരിച്ചറിയാത്ത കഴിവുകളും പുറത്തെടുക്കാൻ പ്രണയത്തിന് കഴിയുന്നു. നാം മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മളെ തന്നെയാണ് കൂടുതൽ ആഴത്തിൽ ദർശിക്കുന്നത്. യഥാർത്ഥ സ്നേഹം എന്നത് ഒരാളുടെ ശക്തികളെ മാത്രം പുൽകുന്നതല്ല, അവരുടെ വീഴ്ചകളെയും പോരായ്മകളെയും തിരിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഞെഴിലുകളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് പ്രണയം. ദ ഫ്ലോസ് മീറ്റ് അവർ ഓൺ എന്ന് നിങ്ങൾ കുറിച്ചത് എത്രയോ ശരിയാണ്. രണ്ട് അപൂർണരായ മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തിലൂടെ പൂർണ്ണത കണ്ടെത്താൻ ശ്രമിക്കുന്ന ആത്മീയ യാത്രയാണിത്. നമ്മുടെ സ്നേഹം പലപ്പോഴും നിയന്ത്രണങ്ങളിലേക്ക് വഴിമാറുന്നത് ഈഗോ കടന്നു വരുമ്പോഴാണ്. പങ്കാളിയെ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് അത് അതീശത്വമാണ്. ഈഗോ എപ്പോഴും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുമ്പോൾ പ്രണയം ആവശ്യപ്പെടുന്നത് പൂർണമായ കീഴടങ്ങലാണ്. നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം മരിക്കുകയും സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് പൂത്തുലയുകയും ചെയ്യുന്നു. ലവ് ബികംസ് ദ പ്ലേസ് വേർ വി ഫൈനലി ഫീൽ സേഫ് ടു ഫീൽ എന്ന വരി പ്രണയത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നു. വിധി തീർപ്പുകളില്ലാതെ നമ്മൾ ആയിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കപ്പെടുമെന്ന ഉറപ്പാണ് യഥാർത്ഥ സ്നേഹം നൽകുന്ന സുരക്ഷ. നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ നാം സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് ഹീലിംഗിന് തുടക്കമിടുന്നത്. മറ്റൊരാളുടെ കണ്ണുകളിൽ നമ്മുടെ യഥാർത്ഥ രൂപം പ്രതിഫലിക്കുന്നത് കാണുമ്പോഴാണ് നാം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. ടു ബി സീൻ ഈസ് ടു ബി ലവ്ഡ് എന്ന ആശയത്തിലൂടെ പ്രണയം ഒരു ആത്മീയ ചികിത്സയായി മാറുന്നു. അവിടെ മാറ്റാൻ ശ്രമിക്കലുകളില്ല, തിരുത്തലുകളില്ല, പകരം നിരുപാധികമായ സ്വീകാര്യത മാത്രം. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള അതീന്ദ്രിയ മനഃശാസ്ത്രത്തിന്റെ ഒരു വലിയ പാഠം കൂടിയാണ് നിങ്ങളുടെ ഈ വരികൾ. പ്രണയം വ്യക്തിത്വത്തിന്റെ അതിരുകൾ മായ്ച്ചു കളയുകയും നമ്മെ പ്രപഞ്ചത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, മാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതി പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: സ്റ്റീഫൻ, ആ കാറിൽ എന്റെ ബാഗ് കാണും, അതിങ്ങെടുത്തോ.
2: കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തോൽസഞ്ചി കയ്യിലെടുത്താൽ അയാളുടെ കയ്യിലെ വള ഊരി
1: പോകും. പറഞ്ഞോ.
2: ഇല്ല,
1: താ മനസ്സിൽ പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. അതിനുള്ള സിദ്ധി ഈ കുര്യാക്കോസ് ഡോക്ടറെ കൊണ്ട്, മനസ്സിലായോ?
2: ഞാൻ
1: ബാഗ് എടുക്ക.
2: അല്ല,
1: ബാഗ് എടുക്കുക. ആ കോട്ടോ എടുത്തോ.
3: അസുഖമുള്ളവർക്ക് മാത്രം പോരെ, എന്നും കുന്നും ഈ പരിശോധനയും കുഴൽ വെക്കലും ഒക്കെ.
2: അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഫീസും കൊടുത്ത് ഒരാളെ വരുത്തിയിരിക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 ദിവസം സമ്പൂർണ്ണ വൈദ്യ പരിശോധന ഇവിടെ നിർബന്ധമാണ്. ആർ കെ സാറിന്റെ ഓർഡർ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
3: ആഴ്ചയിൽ 3 ദിവസം അല്ല, പറ്റുമെങ്കിൽ ദിവസവും വരാൻ ആ അപ്പാത്തിക്കിരിയോട് പറ. എനിക്കാണെങ്കിൽ ശരീരം ആസകലം അസുഖമാ.
2: നിർത്ത് നിർത്ത്, ഈ ലിസ്റ്റ് ഇവിടെ വളം പെട്ട അകത്ത് മതി.
4: നമസ്കാരം ഡോക്ടർ സാർ. കഴിഞ്ഞ തവണ ഡോക്ടർ കുറിച്ചു തന്ന മരുന്നുകൾ നിർദ്ദേശിച്ച പടി കൃത്യമായി സമയാസമയങ്ങളിൽ കഴിച്ചു. ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് അവാസ്തവമായിരിക്കും. എന്നാൽ പ്രതീക്ഷിച്ചത്ര ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ലാതെ. മുൻപ് പ്രസ്താവിച്ച അസുഖങ്ങൾക്ക് പുറമേ വേറെയും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശരീരത്തിനൊരു തളർച്ച, മാന്യം, ഉന്മേഷക്കുറവ്, ഇതിനെല്ലാത്തിനും
1: നാവ് നീട്ടു.
4: പറഞ്ഞു കഴിഞ്ഞില്ല,
1: പതിവായി പറയാനുള്ളതല്ലേ, നാവ് നീട്ടണം.
4: പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. അതും അസുഖത്തിന്റെ ഫലമായല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
1: വായെന്ന് വിളിക്കൂ. എഴുന്നേറ്റോ, പറഞ്ഞേക്കൂ, എഴുന്നേക്കൂ, അങ്ങോട്ട് പറഞ്ഞോളൂ. എന്തൊക്കെയാ കുഞ്ഞുവിശ കൈമളെ പുതിയ വിശേഷങ്ങൾ?
5: അന്നുള്ള മരുന്ന് കഴിച്ചു, ആ അസുഖം മാറി. ഇപ്പൊ ജലദോഷം കൊണ്ട് രാത്രിയും പകലും തുമ്മാനേ നേരമുള്ളൂ.
1: ജലദോഷത്തിന് ഞാൻ ഒരു പുതിയ മരുന്ന് വിളിച്ചു.
6: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
6: ഡോക്ടർ കുര്യാക്കോസ് അല്ലേ?
1: അതെ,
6: ഞാൻ ക്യാപ്റ്റൻ ആലീസ് ചെറിയ.
1: ക്യാപ്റ്റൻ ആലീസ് ചെറിയാൻ? അപ്പൊ എന്റെ ഊഹം തെറ്റിയിട്ടില്ല. മനസ്സിലായി മനസ്സിലായി. ആർക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എക്സ്മിലിറ്ററി നേഴ്സോട് വരുന്നുണ്ടെന്ന്? എനിക്ക് ആ കസേര എടുപ്പിക്കാം സിസ്റ്റർ.
6: വേണ്ട, പ്ലീസ്. കാര്യം
1: ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ചോദനയേക്കാനുള്ളത് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു വലിയ ആശ്വാസമാണ്. ഒരു 2 വർഷം മൃഗാശുപത്രിയില് ഈ കണ്ണിനെ കുത്തിക്കുന്ന സിറിഞ്ചില്ലേ, അത് കഴുകുന്ന ജോലി ചെയ്താലും നഴ്സ് എന്നുള്ള പട്ടം കിട്ടും ഇക്കാലത്ത് പ്രത്യേകിച്ചു. കൈമൾക്കപ്പോ ജലദോഷം അല്ലേ? ഞാൻ ഒരു ഗുളിയെ കുറിച്ച് തരാം, ഒരാഴ്ച ഇവനെ കാച്ചാൽ മതി, മാറിക്കോളൂ.
6: ജലദോഷത്തിന് ഒരാഴ്ചത്തെ ഗുളിയെ?
1: ഗുളിയെ കഴിച്ചില്ലെങ്കിലും ജലദോഷം 1 ആഴ്ച കൊണ്ട് മാറിക്കോളും. പക്ഷെ ജലദോഷത്തിന് പ്രത്യേകിച്ച് മരുന്നില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വിവരമില്ലെന്ന് ഇവര് കരുതു. വായ തുറക്കാൻ സമ്മതിച്ചാൽ അപ്പ തുടങ്ങും ഇല്ലാത്ത അസുഖങ്ങളെ പറ്റിയുള്ള ഭാഗത വരാണ്. അതും അച്ചടി ഭാഷയിൽ. ഇത് മാത്രം ഇവിടെ രക്ഷയുള്ളൂ, കാണിച്ചുതരാം.
4: ഇതിനൊക്കെ പുറമെ വിശേഷം.
2: ഇവിടെ പുതിയതായി ചാർജ് എടുക്കാൻ വന്നിട്ടുള്ള മേട്രൻ ഈ ക്യാപ്റ്റൻ മിസ് അലീസ് ചെറിയാനാണ്. 9 കൊല്ലം ഇന്ത്യൻ മിലിട്ടറിയിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ചിട്ടാണ് ക്യാപ്റ്റൻ വരുന്നത്. ബ്രിഗേഡിയർ ആർ കെ മേനോൻ സാറിനെ പോലെ ക്യാപ്റ്റൻ മിസ് അലീസും എല്ലാ കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്. അത് പ്രത്യേകം ഓർമ്മിക്കണം.
6: എന്തിനാ സ്റ്റീഫ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി അവർക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുന്നത്?
2: അല്ല, പിന്നെ മിസ് ആലീസിനെ കുറിച്ച് അവർക്ക് ഒരു പിക്ചർ നേരത്തെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്.
6: ഞാനിനി ഇവരുടെ ഇടയിലല്ലേ കഴിയാൻ പോകുന്നത്, പിക്ചറൊക്കെ താനേ ഉണ്ടായിക്കൊള്ളും.
2: എങ്കിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇത് ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ള ചേട്ടൻ. കോടതിയിൽ ആമ്യനായിരുന്നു, നെയ്യാറ്റിങ്കര സ്വദേശം. വയസ്സ് 75.
5: 70?
2: ഇത്
5: കുഞ്ഞീഷം ടൈമൺ.
2: വയസ്സ് 62, വക്കീൽ കുമസ്ഥനായിരുന്നു.
6: എന്താ ഇത്? ഗവർണറുടെ ഗാർഡ് ഓഫ് ഓണറോ? ഇങ്ങനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പരിചയപ്പെട്ടോളാം. സ്റ്റീഫൻ പൊയ്ക്കോളൂ.
2: എന്റെ ഡ്യൂട്ടി.

മനുഷ്യ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത രണ്ട് സത്യങ്ങളാണ് വാർദ്ധക്യവും മരണവും. ജനനം പോലെ തന്നെ സ്വാഭാവികമായ ഈ ഘട്ടത്തെ ഭീതിയോടെയല്ല, മറിച്ച് കൃത്യമായ മാനസിക തയ്യാറെടുപ്പുകളോടെയാണ് നാം സ്വീകരിക്കേണ്ടത്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തളർന്നു പോകാതെ ആത്മവിശ്വാസം

വിശ്വാസത്തോടെ മുന്നേറാൻ സഹായിക്കുന്ന 8 അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത്തേത് ഏകാന്തതയിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ്. പ്രായമേറുന്തോറും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വട്ടം ചുരുങ്ങിക്കൊണ്ടിരിക്കും. മുതിർന്ന തലമുറ വിട പറയുന്നതിനോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ വേർപാടോ സമകാലികരുടെ അവശ്യതയോ നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മക്കൾക്ക് എപ്പോഴും ഒപ്പമുണ്ടാകാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ഏകാന്തതയെ ഒരു ശാപമായി കാണാതെ സ്വന്തം സാമീപ്യം ആസ്വദിക്കാനും ഒറ്റയ്ക്ക് സന്തോഷമായിരിക്കാനും ഈ ഘട്ടത്തിൽ നാം ശീലിക്കേണ്ടതുണ്ട്. 2, പ്രശസ്തിയുടെ ലോകത്തു നിന്നുള്ള പിന്മാറ്റമാണ്. ഒരു കാലത്ത് നിങ്ങൾ വലിയ പദവികൾ അലങ്കരിച്ചവരോ പ്രശസ്തരോ ആയിരുന്നിരിക്കാം. എന്നാൽ വാർദ്ധക്യത്തിൽ സമൂഹം നിങ്ങളെ കേവലം ഒരു മുതിർന്ന പൗരനായി മാത്രമേ കാണൂ. അംഗീകാരങ്ങൾക്കും മുൻഗണനകൾക്കും വേണ്ടി വാശി പിടിക്കാതെ വിനയത്തോടെ പിൻനിരയിലേക്ക് മാറാൻ തയ്യാറാകണം. പുതിയ തലമുറയുടെ വളർച്ചയെ അസൂയയില്ലാതെ കൗതുകത്തോടെ നോക്കിക്കാണുന്നതാണ് യഥാർത്ഥ ഔന്നത്യം. 3, രോഗങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക എന്നതാണ്. വാർദ്ധക്യവും ശാരീരിക അസ്വസ്ഥതകളും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. രോഗങ്ങളില്ലാത്ത ഒരു വാർദ്ധക്യം സ്വപ്നം കാണുന്നതിനേക്കാൾ നല്ലത് അവയെ ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്കുകയാണ്. ആരോഗ്യകരമായ ശീലങ്ങൾ തുടരുന്നതിനൊപ്പം തന്നെ ശാരീരിക പരിമിതികളെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കി ശിഷ്ടകാലം സന്തോഷത്തോടെ നീക്കിവയ്ക്കാൻ മാനസിക ബലം ആർജിക്കണം. 4, പണമിടപാടുകളിലെ ജാഗ്രത. മുതിർന്ന പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്. അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന ആത്മീയ തട്ടിപ്പുകാരും നിക്ഷേപ തന്ത്രങ്ങളുമായി വരുന്ന വഞ്ചകരും നിങ്ങളെ തേടിയെത്താം. 60കൾക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകപൂർണമായ ജാഗ്രത പുലർത്തുന്നത് സുരക്ഷിതമായ ഭാവിക്ക് അത്യാവശ്യമാണ്. നിസ്സഹായതയും കൃതജ്ഞതയോടെ നേരിടുക എന്നതാണ് 5. ജനിച്ചപ്പോൾ അമ്മയുടെ പരിചരണം ആവശ്യമായി വന്നതുപോലെ ജീവിതത്തിന്റെ അവസാന പാദത്തിൽ നാം വീണ്ടും മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരുന്നു. ഒരുപക്ഷെ അത് പ്രിയപ്പെട്ടവരല്ലെങ്കിൽ പോലും നമ്മെ പരിചരിക്കുന്നവരോട് നന്ദിയുള്ളവരായിരിക്കുക. പരാതികളില്ലാതെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നത് മനസ്സിന് ശാന്തി നൽകും. 6, വിനയവും നിർമ്മമതയും. പ്രായമായതുകൊണ്ട് മാത്രം താൻ ശ്രേഷ്ഠനാണെന്ന ചിന്ത വെടിയണം. മക്കളുടെയോ കൊച്ചുമക്കളുടെയോ സ്വകാര്യ വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. വാഗ്വാദങ്ങളും ഗർവും ഒഴിവാക്കി വിനയത്തോടെ പെരുമാറുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. ലൗകികമായ കെട്ടുപാടുകളിൽ നിന്ന് പതിയെ വിടുതൽ നേടി നിർമ്മലമായ മനസ്സോടെ ഇരിക്കാൻ പഠിക്കുക. പിശുക്കില്ലാതെ ജീവിക്കുക എന്നതാണ് 7 കാര്യം. ആർക്കുവേണ്ടിയോ സമ്പാദിച്ചു കൂട്ടാനുള്ള ആർത്തി ഈ പ്രായത്തിൽ ഉപേക്ഷിക്കണം. സ്വയം അന്തസ്സായി ജീവിക്കാനാണ് സ്വന്തം സമ്പാദ്യം വിനിയോഗിക്കേണ്ടത്. മറ്റുള്ളവർ കൈക്കലാക്കാൻ പോകുന്ന സമ്പത്തിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ നമുക്കായി ചെലവഴിക്കാൻ മടി കാണിക്കാതിരിക്കുക. കയ്യിലുള്ളത് അനുഭവിച്ചു തീർക്കുന്നതാണ് വിവേകം. 8, ജീവിതം ആഘോഷമാക്കുക. യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോൾ കാഴ്ചകൾ മങ്ങാം, വഴികൾ ദുഷ്കരമാകാം. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഓരോ നിമിഷവും ആഘോഷമാക്കുക. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് തൃപ്തിയോടെ മടങ്ങാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള നിരാശകളിൽ ഉരുകാതെ വർത്തമാനകാലത്തെ സ്നേഹത്തോടെ വരിക്കുക. ചുരുക്കത്തിൽ, മരണം വരുന്നെത്തുന്നതിന് മുൻപേ ജീവിതത്തെ പൂർണ്ണമായി ആസ്വദിക്കുകയും സ്വയം സജ്ജമാകുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയി. നിങ്ങൾ ഏതു പക്ഷത്താണെന്ന് സ്വയം ചിന്തിക്കുക.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

România. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: രശ്മി ഫിലിംസിന്റെ ബാനറിൽ ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച് കഥയും സംഭാഷണവും എഴുതി എം എസ് മണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തളിരുകൾ. രാജഗോപാലിന്റെ ഛായാഗ്രഹണം. ആർ ജി പിള്ള, കരുണാകരൻ എന്നിവർ ചേർന്നായിരുന്നു ശബ്ദലേഖനം നിർവഹിച്ചത്. ഡോക്ടർ പവിത്രന്റെ ഗാനങ്ങൾക്ക് എ ടി ഉമർ ഈണം നൽകി. 1967 ജനുവരി 26 ചിത്രം പ്രദർശനത്തിനെത്തിയത്. കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, നാഗേഷ്, പോൾ വെങ്ങോല, ബഹദൂർ, പ്രേംനസീർ, ജയൻ, എം ജി സോമൻ, ശാരദ, ഉഷാകുമാരി, ചാന്ദിനി, ഓമന, സി ആർ ലക്ഷ്മി, സുപ്രഭ, ബേബി സുധ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഡോക്ടർ പവിത്രൻ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രം എന്ന പ്രത്യേകത തളിരുകൾക്കുണ്ട്. ഡോക്ടർ ബാലകൃഷ്ണൻ തിരക്കഥ രചിച്ച

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ഇന്റർനെറ്റ് യുഗത്തിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള രക്ഷാകർത്തൃത്വം പരാജയമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക മനഃശാസ്ത്രം അതിന് ചില ബദൽ മാർഗങ്ങൾ വിശദമാക്കുന്നുണ്ട്. പഴയ തലമുറയിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള വളർത്തൽ രീതി ഒരു പരിധിവരെ വിജയിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളുടെ ഒരു നോട്ടം കൊണ്ട് തർക്കങ്ങൾ അവസാനിച്ചിരുന്ന കാലം, ശാരീരികമായ ശിക്ഷകളും ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന അധികാര സ്വരവും അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന വിവരങ്ങളും സാമൂഹിക ബന്ധങ്ങളും പൂർണമായും മുതിർന്നവരുടെ നിയന്ത്രണത്തിലായിരുന്നു. മാതാപിതാക്കൾക്ക് പുറമെ മറ്റൊരു ലോകം കുട്ടികൾക്ക് മുൻപിൽ വേറെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും വരവോടെ ആ ലോകം പൂർണമായും മാറിമറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് രക്ഷിതാക്കൾ ആരെങ്കിലും ഭയം കൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഫലശൂന്യമാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ സുരക്ഷിതത്വമില്ലെന്നോ അപമാനിക്കപ്പെടുന്നുവെന്നോ തോന്നിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്ക്രീനിൽ തൊട്ടുകൊണ്ട് അവർക്ക് മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടാം. അവിടെ അവർക്ക് അംഗീകാരവും സ്നേഹവും വിവരങ്ങളും നൽകാൻ അപരിചിതരായ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതത്തിലെ ഏക ശബ്ദമല്ല, മറിച്ച് അനേകം ശബ്ദങ്ങളിൽ ഒന്നു മാത്രമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടി സ്വാഭാവികമായും തന്നെ അംഗീകരിക്കുന്ന മറ്റിടങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെ ഭയം എന്നത് സ്വാധീനം ചെലുത്താനുള്ള ഏറ്റവും ദുർബലമായ ആയുധമായി മാറുന്നു. പതിറ്റാണ്ടുകളായി നടന്ന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാരീതികൾ കുട്ടികളെ അനുസരണയുള്ളവരാക്കില്ല എന്നാണ്. പകരം കാര്യങ്ങൾ ഒളിച്ചുവെക്കാനും നുണ പറയാനും മാതാപിതാക്കളിൽ നിന്ന് വൈകാരികമായി അകന്നു നിൽക്കാനും അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. പുറമെ അവർ അനുസരണ ഉള്ളവരെന്ന് തോന്നിച്ചേക്കാമെങ്കിലും ഉള്ളിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കും. സ്വഭാവം നിയന്ത്രിക്കപ്പെടുന്നുണ്ടാകാം, പക്ഷേ ഹൃദയബന്ധം അവിടെ ഇല്ലാതാകുന്നു. ഇത് കൗമാരപ്രായത്തിൽ കുട്ടികളെ അപകടകരമായ വഴികളിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. രക്ഷാകർത്തൃത്വത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭയമല്ല, മറിച്ച് സ്വാധീനമാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന ആളായിരിക്കുക എന്നതല്ല സ്വാധീനം ചെലുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടമായി മാറുക എന്നതാണ്. താൻ ചെയ്ത തെറ്റോ മനസ്സിലുള്ള സംശയമോ ഭയമോ മാതാപിതാക്കളോട് തുറന്നു പറയാമെന്നും അവിടെ താൻ അപമാനിക്കപ്പെടില്ല എന്നും ഉറപ്പുള്ള കുട്ടി എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ മാത്രമല്ല, നിങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കരുത്ത് നൽകുന്നത് നിങ്ങളോടുള്ള ഈ വിശ്വാസമാണ്. ഇതൊരു സോഫ്റ്റ് പാരന്റിംഗ് അല്ലെങ്കിൽ അമിതമായ ലാളന അല്ല. പ്രശസ്ത മനഃശാസ്ത്രജ്ഞരായ ഡയാന ബാംറിൻഡ്, സ്റ്റീൻബെർഗ് എന്നിവരുടെ പഠനങ്ങൾ പറയുന്നത് വ്യക്തമായ അതിരുകളും നിയമങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വൈകാരിക സുരക്ഷിതത്വം കൂടി നൽകുന്ന മാതാപിതാക്കളാണ് ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളെ വളർത്തുന്നത് എന്നാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മൂല്യങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളുകയും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. മുതിർന്നവരാകുമ്പോഴും അവർ മാതാപിതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നാഡീശാസ്ത്രപരമായി നോക്കിയാൽ ഭയത്തിലൂടെയുള്ള വളർത്തൽ കുട്ടിയിൽ സദാസമയവും സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തെയും പഠനശേഷിയെയും ദോഷകരമായി ബാധിക്കും. മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗം എപ്പോഴും ജാഗ്രതയിലായിരിക്കുമ്പോൾ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ശരിയായി വികസിക്കില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തി വളർത്തുന്ന കുട്ടികൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്ന സാഹചര്യത്തിൽ മാത്രമേ മസ്തിഷ്കം അതിന്റെ പൂർണമായ കഴിവിലേക്ക് വികസിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്ക് മുൻപിൽ അവസാനമില്ലാത്ത വഴികളുണ്ട്. അവിടെ നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ നിങ്ങളവർക്ക് ഒരു സേഫ് ബേസ് അഥവാ സുരക്ഷിത താവളമായി മാറണം. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകൾ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കുന്ന ഒരു മനസ്സുകൂടിയാണ്. ഭയം കൊണ്ട് പിടിച്ചു നിർത്തുന്നതിനേക്കാൾ വലിയ നേട്ടം സ്നേഹം കൊണ്ട് കൂടെ നിർത്തുന്നതാണ്. ഇത് കുഞ്ഞിന്റെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും വാനോളമുയർത്തും. അറിവ് എന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ വെളിച്ചമാണ്. പഴയ രീതികൾ മാറ്റി ആധുനികമായ കാഴ്ചപ്പാടുകളോടെ കുട്ടികളെ വളർത്താൻ നാം തയ്യാറാകണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് സ്നേഹത്തോടെയും വിവേകത്തോടെയും നമുക്ക് കാത്തുസൂക്ഷിക്കാം. വിജ്ഞാനത്തിന്റെ ഈ പ്രവാഹം തടസ്സമില്ലാതെ തുടരട്ടെ. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഈ അറിവ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. അവരുടെ മസ്തിഷ്കത്തിന് സുരക്ഷിതത്വത്തിന്റെ ഒരു ലോകം നമുക്ക് നൽകാം. ലളിതമായ ബോധ്യങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് അവരെ വഴി നടത്താം. ഓരോ നിമിഷവും അവരുടെ ലോകം സ്നേഹനിർഭരമാണെന്ന് അവർ തിരിച്ചറിയട്ടെ.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് അഞ്ചൽ ഓയിൽ പാമ്പിനെ കുറിച്ച് കേൾക്കാം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പനത്തോട്ടങ്ങളിൽ ഒന്നാണ് അഞ്ചൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. കേരള സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ ഈ സ്ഥാപനം പരിസ്ഥിതി സൌഹൃദപരമായ കാർഷിക വ്യവസായത്തിന് മികച്ച ഉദാഹരണമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ, അഞ്ചൽ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഓയിൽ പാം ഫാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക കാർഷിക കേന്ദ്രമാണ്. പ്രകൃതി രമണീയമായ കുന്നിൻ ചരിവുകളാൽ സമൃദ്ധമായ ഈ പ്രദേശം വിനോദസഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. കേരളത്തിൽ എണ്ണപ്പന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1971 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത്. അക്കാലത്ത് വനഭൂമി പാട്ടത്തിനെടുത്താണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരള സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിൽ പാമോയിൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത്. അഞ്ചൽ മേഖലയിലെ വിവിധ എസ്റ്റേറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഫാമിന്റെ വിസ്തൃതി ഏകദേശം 3500 ഹെക്ടറിലധികം വരും. ഒരു ഹെക്ടറിൽ ശരാശരി 140 മുതൽ 150 വരെ എണ്ണപ്പനകൾ നട്ടുപിടിപ്പിക്കുന്നു. അതനുസരിച്ച് ലക്ഷക്കണക്കിന് എണ്ണപ്പനകളാണ് ഈ തോട്ടങ്ങളിലാകെയുള്ളത്. ഓരോ എസ്റ്റേറ്റും കിലോമീറ്ററുകളോളം പടർന്നുകിടക്കുന്ന ഹരിതാഭമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മലേഷ്യയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്ത ഉന്നത നിലവാരമുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. വിളവെടുക്കുന്ന എണ്ണപ്പന കുലകളിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കുന്നതിനായി അത്യാധുനികമായ ഫാക്ടറി യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളെ അപേക്ഷിച്ച് എണ്ണപ്പനകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പനന്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. സിനിമാ ചിത്രീകരണങ്ങൾക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഈ തോട്ടം തൊഴിൽ നൽകുന്നു. തോട്ടത്തിനുള്ളിൽ തന്നെ തൊഴിലാളികൾക്കായി ലയങ്ങളും സ്കൂളുകളും മറ്റടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തോട്ടത്തിനുള്ളിലെ റോഡുകളും പാലങ്ങളും ഈ മലയോര മേഖലയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. അഞ്ചൽ ഓയിൽ പാം ഫാം കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെയും വ്യാവസായിക പുരോഗതിയുടെയും ഒരു വലിയ അടയാളമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സാമ്പത്തിക നേട്ടം കൈവരിക്കാമെന്ന് ഈ സ്ഥാപനം തെളിയിക്കുന്നു. കൊല്ലം സന്ദർശിക്കുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട പച്ചപ്പാർന്ന ഒരിടം കൂടിയാണ് ഇത്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ നഗാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ചില്ല എന്ന ചിത്രത്തിലെ ഗാനം. രചന അക്കാവലം നാരായണ പണിക്കർ, സംഗീതം എം ബി ശ്രീനിവാസൻ. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കുഞ്ചരമേളയിൽ നിന്നും വാസന്തി, പല്ലവി, മൃദുല, ശാന്തിനി എന്നിവർ.

എടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ. ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി പാച്ചല്ലൂരിൽ നിന്നും രമേശൻ, സ്മിത, രമ, സുജ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ. ഇണ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും ചേർന്ന്.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. കാവല്ലൂരിൽ നിന്നും സോമശേഖരൻ പിള്ള.

നൊമ്പരവെയിലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഒരു വിളിപ്പാടകലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജെറി എം എൽ ദേവ്. എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മേലെ തേക്കട നിന്നും വിജയകുമാർ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ ഇനി എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും ബാബുക്കുട്ടൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ബിച്ചു തിരുമല രചന നിർവഹിച്ച ഗാനം, സംഗീതം രവീന്ദ്രൻ. ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു,

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ജോൺസൺ ഈണമിട്ട ഗാനം, രചന ഒ എൻ വി, ചിത്രം കിലുകിലുക്കം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചിത്ര നഗറിൽ നിന്നും സൂര്യാംശു, രമേശ് കൃഷ്ണൻ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന പൂജൽ ഖാദർ, സംഗീതം ഗംഗയമരൻ. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മഞ്ജൂരിൽ നിന്നും പ്രഭാകരപിള്ള.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. കേൾക്കാം ഇഷ്ടഗാനത്തിൽ ഇനി കെ രാഘവൻ ഈണമിട്ട ഗാനം. രചന മുല്ലനേഴി, ആലാപനം കെ ജെ യേശുദാസ്. ഞാനൊന്നു പറയട്ടെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കിളികൊല്ലൂരിൽ നിന്നും കാളിദാസ്, ഗംഗാധരൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മൂന്നാം പക്കം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വൈകാരിക അനുഭവമാണ് പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച മൂന്നാം പക്കം. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുത്തച്ഛനും കൊച്ചുമകനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം പ്രേക്ഷകരുടെ ഉള്ളിൽ ഇന്നും ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. കേവലം ഒരു കുടുംബചിത്രം എന്നതിലുപരി വാർദ്ധക്യത്തിലെ ഏകാന്തതയെയും പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിക്കുന്ന ആഘാതത്തെയും കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നു. തിലകൻ അവതരിപ്പിച്ച തമ്പി എന്ന മുത്തച്ഛൻ കഥാപാത്രം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൊന്നാണ്. കടൽ ഒരു കഥാപാത്രമായി മാറുന്ന ഈ ചിത്രത്തിൽ പ്രകൃതിയുടെ വന്യതയും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും പത്മരാജൻ മനോഹരമായി കോർത്തിണക്കി. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള ഹൈന്ദവ വിശ്വാസങ്ങളെ സിനിമയുടെ പേരുമായി ബന്ധിപ്പിച്ചത് ഇതിനൊരു ആത്മീയ മാനം നൽകുന്നുണ്ട്. മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ നോക്കിയാൽ നഷ്ടബോധം ഒരു മനുഷ്യന്റെ മനോനിലയെ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. സിനിമയിലെ ഓരോ സംഭാഷണവും പത്മരാജന്റെ തൂലികയിൽ നിന്ന് വിരിഞ്ഞ കവിതകളാണ്. പശ്ചാത്തല സംഗീതവും ക്യാമറയും സിനിമയുടെ ഗൗരവത്തെ ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കുന്നു.

0: തമ്പി എന്ന മുത്തച്ഛൻ കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ ജീവിതം മുഴുവൻ തന്റെ കൊച്ചുമകനായ പാച്ചുവിനെ കേന്ദ്രീകരിച്ചാണെന്ന് കാണാം. റിട്ടയർമെന്റിന് ശേഷം ഏകാന്തത അനുഭവിച്ചിരുന്ന തമ്പിക്ക് പാച്ചുവിന്റെ വരവ് ഒരു പുതിയ ജീവൻ നൽകുന്നു. ഇത് മനഃശാസ്ത്രത്തിലെ ജനറേറ്റീവ് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നത്. തന്റെ മകന്റെ അകാല മരണം സൃഷ്ടിച്ച ശൂന്യത പാച്ചുവിലൂടെ നികത്താൻ തമ്പി ശ്രമിക്കുന്നുണ്ട്. പാച്ചുവിനോടുള്ള അയാളുടെ സ്നേഹം, അമിതമായ സംരക്ഷണാത്മകതയും അതേസമയം വലിയ പ്രതീക്ഷകളും നിറഞ്ഞതാണ്. പാച്ചുവിനെക്കുറിച്ചുള്ള ഓരോ കൊച്ചുകാര്യവും തമ്പിക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. അയാളുടെ ലോകം പാച്ചുവിന്റെ ഇഷ്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഈ വൈകാരികമായ ആശ്രിതത പിന്നീട് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുന്നു. തമ്പി തന്റെ വാർദ്ധക്യത്തെ നേരിടുന്നത് പാച്ചു നൽകുന്ന സന്തോഷത്തിന്റെ കാര്യത്തിലാണ്. അയാൾ പാച്ചുവിനെ തന്റെ ആത്മാവിന്റെ ഭാഗമായാണ് കാണുന്നത്. ഈ ബന്ധത്തിന്റെ ആഴം തന്നെയാണ് പിന്നീട് സിനിമയെ ഒരു മഹാദുരന്തമാക്കി
1: മാറ്റുന്നതും. കാർന്നോരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, ആ എടെ സന്നിന്റെ കത്ത, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
2: ബാംഗ്ലൂർ, പ്രിയപ്പെട്ട അപ്പൂപ്പന്, ഇത്തവണ അപ്പൂപ്പനൊരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും, വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും.
1: മറ്റന്നാൾ വരിക?
3: മറ്റന്നാൾ വഴിയല്ലോ കുറുപ്പേ, മറ്റന്നാവിന്റെ വെക്കേഷൻ തുടങ്ങ.
1: മറ്റന്നാവിന്റെ വെക്കേഷൻ തുടങ്ങ. വായിച്ചാട്ടെ.
2: ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട, സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ. വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല, ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ. വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു.
4: കണ്ടോ,
2: സൂക്ഷിച്ച ചെയ്യടാ വാനര.
4: പിന്നെയും കണ്ണി വിഴിച്ചോ?
2: വീഴിക്കണോ? വീഴുന്നല്ലേ.
4: എവിടെ?
2: ശരിയായെന്ന് തോന്നുന്നു.
4: സൂക്ഷിച്ച്.
2: ഇതിലിപ്പോ എങ്ങനെയാ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ജോലി ചെയ്യാം.
4: എടുത്തോണ്ട് വരട്ടെ.
2: എന്ത്?
4: അമ്മാവിന്റെ കൂളിംഗ് ഗ്ലാസ്.
2: നീ അതും ചെയ്യും.
1: അതിനെന്തിനാ വലിയ ചിരി?
2: അതെ, എവിടെ ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത്. നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടുകളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത്.
4: ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്?
2: വാദം അവിടെയൊക്കെ ടൈപ്പറൈറ്ററിന് വളരെ വിലക്കുറവാ, അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ.
4: ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ, കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ. എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്തുവല്ലോ വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിക്കുന്നെ. വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ.
5: കിട്ടണം.
4: ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്.
5: ഉണ്ടെങ്കി ഞാനിപ്പോ എങ്ങോട്ട് വരുവോ?
2: അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാ ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ?
6: ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുന്നു പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ?
2: 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല. എനിക്ക് ഇന്നിപ്പ ഈ ഭൂമിയിലെ നേർബന്ധമെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ.
6: അതെ, അതത്രേ ഉള്ളൂ.
2: ആദ്യം കാർത്യായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല.

0: എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമ്മാനിച്ചു. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ.
1: പാച്ചുവും അവന്റെ കൂട്ടുകാരും അവധികാലം ആഘോഷിക്കാൻ എത്തുന്നതോടെ സിനിമയുടെ മൂഡ് മാറുന്നു. യൗവനത്തിന്റെ പ്രസരിപ്പും ആവേശവും തമ്പിയുടെ വീട്ടിൽ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നു. പാച്ചു തന്റെ മുത്തച്ഛനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള ബന്ധം കേവലം രക്തബന്ധമല്ല, മറിച്ച് രണ്ട് തലമുറകൾ തമ്മിലുള്ള മനോഹരമായ വിനിമയമാണ്. പാച്ചു മുത്തച്ഛന്റെ ഏകാന്തതയെ തിരിച്ചറിയുകയും അത് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുത്തച്ഛൻ പറയുന്ന കഥകളും പാട്ടുകളും പാച്ചുവിന് വലിയ ഇഷ്ടമാണ്. തമ്പിയെ സംബന്ധിച്ചിടത്തോളം പാച്ചു തന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും ഭാവിയുടെ വാഗ്ദാനവുമാണ്. പാച്ചുവിന്റെ കൂട്ടുകാരോടും തമ്പി വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ആ വീട് മുഴുവൻ ചിരിയും കളിയും കൊണ്ട് നിറയുന്നു. തമ്പി തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സന്തോഷം അസ്ഥിരമാണെന്ന സൂചനകൾ സിനിമയുടെ പശ്ചാത്തലത്തിൽ കടൽ നൽകുന്നുണ്ട്.
2: ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ.
3: ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ.
2: ആണോ?
3: ആ
2: എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ?
3: എടാ മരത്തലയാ, നിനക്കിതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി.
2: ഏയ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്,
0: നളിനിയെ
4: ആ
0: അസിയർ നിങ്ങൾ വിളിക്ക്. ആ വാ വാ, എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ?

0: അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ.
1: സെയിം ഇയർ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഏഴെട്ട് പേര് കാണുമെന്ന്.
0: അസലായി എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ രഞ്ജിത്ത്, രഞ്ജിത്ത് മേനോ അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരി കടത്താ.
1: ഓഹോ, ഇതെന്താ?
2: ഇതൊരു ക്യാമറ.
0: അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ തൊല്ല കാരണമാ.
1: അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി.
0: ഇവൻ ലോപ്പസ് കൂത്താട്ടോളം കാരണ ഗൾഫ് ബേബിയാ.
1: ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ.
0: ഇത് കൃഷ്ണൻകുട്ടി.
3: ഹലോ.
0: ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ ഇവന്മാര് രണ്ടും. അപ്പൂപ്പ
2: ചെത്തി ചെത്തി.
1: വാ വാ വാ.
0: ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നാലു പേർക്ക് എന്ത് ചെയ്യും?
1: അത് സാരമില്ല, നാല് കെട്ടിലും മാറ്റിക്കളയാ, കൂടുതൽ സ്പേസും കിട്ടും.
2: എന്ത് സ്പേഷ്യസാ? ഒരു ട്രോളി ഇടാം.
1: അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്ക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം.
0: അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്ക, എന്നിട്ട് കുളി.
1: വിശപ്പുണ്ട്.
0: ഓ
1: അത് പറ. എങ്കി വാ, അത് വിശപ്പ്.
0: അല്ല ബ്രാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാന്ന്? കുളിക്കാം. പിന്നെന്താ ഒരു കുളത്തിന്റെ വർത്താനം കേട്ടത്?
4: വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ.
0: ഇല്ല, നീ വാടാ ഇങ്ങോട്ട്.
1: കടലിൽ കുളിക്കല്ലേ വേണ്ടു, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ.
0: നടക്കട.
5: കടൽ ഈ സിനിമയിൽ ഒരു പ്രധാന പ്രതീകമാണ്. കടൽ ഒരേ സമയം ശാന്തവും അതേസമയം ക്രൂരവുമാണ്. തമ്പിയുടെയും പാച്ചുവിന്റെയും സന്തോഷങ്ങൾക്ക് സാക്ഷിയാവുന്ന കടൽ തന്നെയാണ് പിന്നീട് ആ സന്തോഷങ്ങളെ തട്ടിയെടുക്കുന്നതും. മനഃശാസ്ത്രപരമായി നോക്കിയാൽ കടൽ നമ്മുടെ അബോധ മനസ്സിനെ സൂചിപ്പിക്കുന്നു. അവിടെ വലിയ രഹസ്യങ്ങളും ഭയങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. പാച്ചു കടലിൽ അപ്രത്യക്ഷനാവുന്നത് തമ്പിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായി മാറുന്നു. കടലിന്റെ ഇരമ്പൽ തമ്പിയുടെ ഉള്ളിലെ പേടിസ്വപ്നമായി മാറുന്നു. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് കടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാച്ചുവിനെ കാണാതായതോടെ കടൽ തമ്പിക്ക് ഒരു ശത്രുവായി മാറുന്നു. എങ്കിലും തന്റെ കൊച്ചുമകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ അയാൾ കടൽ തീരത്ത് തന്നെയിരിക്കുന്നു. കടൽ നൽകുന്ന ഈ അനിശ്ചിതത്വം തമ്പിയുടെ മനോനിലയെ സാരമായി ബാധിക്കുന്നുണ്ട്. കടലിന്റെ ഓരോ തിരമാലയും തമ്പിയുടെ ഹൃദയം ഇടിപ്പുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്.
0: റെയിൽവേയിലായിരുന്നോണ്ട് ഇന്ത്യയുടെ മുക്കുമൂല അറിയുന്ന ആളാ അപ്പൂപ്പൻ. പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം കടപ്പുറ. എപ്പോഴും പറയും പെൻഷൻ പറ്റി ടൗണിലൊന്നും സെറ്റിൽ ചെയ്യാതെ ഇങ്ങ് തറവാട്ടിലേക്ക് പോകുന്നത് തന്നെ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള അട്രാക്ഷൻ കാരണമെന്നാ പുള്ളി പറയുന്നത്.
2: കക്ഷിയുടെ ജനറൽ ഔട്ട്ലുക്ക് വെച്ച് നോക്കുമ്പോ ഇവിടെ എങ്ങനെ പെട്ടുപോയതൊന്നുമില്ല. നീ ലക്കിയാടാ വാസി, ഫാദർ പോയാലും ഇങ്ങനെ ഒരു നിറഞ്ഞ മനുഷ്യനെ അപ്പനായി കിട്ടിയല്ലോ. എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഇപ്പൊ 82 വയസ്സായി. നേരത്തെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഈയിടെയായി എപ്പോഴും വെള്ളം അടിക്കും. ഈയിടെ തുടങ്ങിയ അസുഖം എന്നെ കിട്ടിയാൽ ഉടനെ അച്ഛൻ കാണാതെ പോക്കറ്റിൽ കൈയിടും, എന്തെങ്കിലും കൊടുത്തോണം.
0: കാണാഞ്ഞപ്പോ ഇന്നിനി വരില്ല എന്ന് വിചാരിച്ചു.
6: ഡ്രൈവർ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങൾ ഇങ്ങ് നടന്നു. ഇത് എന്റെ ഫ്രണ്ട് വാണി.
0: ഹലോ.
6: ഹലോ. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ്, അയൽവാസികളാണ്, ഫ്രണ്ട്സ് ആണ്.
0: വരാം.
6: വാണിയുടെ ഫേവറേറ്റ് സ്ഥലമായത്. ഈ കുട്ടി ഇവിടെ ഒരു പ്രാവശ്യം വന്നാ ഒരു കവിത ഉറപ്പാ.
0: കവിത എഴുതുമോ?
6: ഹേയ്, അസലായി എഴുതും, ഇംഗ്ലീഷിൽ. ഇല്ലസ്ട്രേറ്റർ വീക്കിലൊക്കെ കവിത അടിച്ചു വന്നിട്ടുള്ളതാ, മടിച്ചാണെന്നേ ഉള്ളൂ.
7: ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകാതെ ഏതെങ്കിലും മുക്കിൽ പോയി കുത്തിരുന്നോളാം, പോരെ? അതിനെന്തിനാ വെറുതെ ആളെ കിടത്തുന്നേ? ഞാൻ എഴുതുന്ന കവിതയാണെങ്കിൽ ഈ ഫോർട്ട് മാർബിളിലാണെന്ന് പറയേണ്ടി വരും. കണ്ടോ വല്ലോം പിടികിട്ടിയോ? ഇതാ ലൈൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നേരാന്ന് ബോധ്യമായല്ലോ.
0: അമ്മയുടെ കത്ത് വരാറില്ലേ
7: ഇടയ്ക്ക്?
0: ഡൽഹി തന്നെ അല്ലേ?
7: അതെ, അമ്മ ഒരിക്കലും അവിടുന്ന് വിട്ടുപോന്ന് തോന്നില്ല. അങ്ങനെ പോയി ഒക്കുന്നു വന്നാൽ വേണ്ടി വന്നാൽ ജോലി റിസൈൻ ചെയ്ത് കളയും. അത്രയ്ക്ക് അവിടവുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു.
0: എന്നാലും കറസ്പോണ്ടൻസ് ഉണ്ടല്ലോ, എന്റെ അമ്മയും ഞാനുമായിട്ട് അതുപോലും വല്ലപ്പോഴുവാ. മണി ഓർഡർ വരും, കത്തെന്ന് പറഞ്ഞാൽ രണ്ടു വരി മൂന്ന് വരി.
7: കറസ്പോണ്ടൻസ് അച്ഛനുമായിട്ടും ഉണ്ട്. വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് മൂപ്പര് എഴുതും, ഇടയ്ക്ക് ചില സാധനങ്ങൾ അയച്ചേരും. ഈയിടെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഭാര്യയിലുള്ള കുട്ടിയുടെ ഫോട്ടോ അയച്ചു തന്നു. മിടുക്കി കുട്ടി, ഒരു 5 വയസ്സേ വരൂ. മുത്തശ്ശൻ പറഞ്ഞത് എന്റെ ഡിറ്റോ ആണെന്നാ.
0: ഈ ആണുങ്ങളാ ഭയങ്കരന്മാര്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ തനിക്ക് അയച്ചു തരാന്ന് വെച്ചാല്?
7: അയ്യോ, അച്ഛൻ പാവാ, അമ്മയുടെ പിടിവാശികാരനാ. അല്ലേല് ആ ബന്ധം മുറിയേണ്ട കാര്യമൊന്നുമില്ല. അനലൈസ് ചെയ്ത് നോക്കുമ്പോ വെറുതെ കുട്ടികളെ പോലെ.
5: പാച്ചുവിനെ കാണാതായതിനു ശേഷമുള്ള തമ്പിയുടെ മാനസികാവസ്ഥ നഷ്ടബോധത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ആദ്യം അയാൾ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. പാച്ചു എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് ഈ ദുരവസ്ഥയോട് അയാൾക്ക് ദേഷ്യമാകുന്നു. പ്രകൃതിയോടും വിധിയോടും അയാൾ കലഹിക്കുന്നു. പാച്ചു തിരിച്ചു വന്നാൽ താൻ എന്തും ചെയ്യാമെന്ന് അയാൾ ദൈവത്തോട് വിലപേശുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ കടുത്ത വിഷാദത്തിലേക്ക് വീണുപോകുന്നു. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ഇനിയില്ലെന്ന തിരിച്ചറിവ് അയാളെ തകർത്തു കളയുന്നു. ഈ അഞ്ചു ഘട്ടങ്ങളും തിലകൻ തന്റെ അഭിനയത്തിലൂടെ അതിമനോഹരമായി ആവിഷ്കരിച്ചു. തമ്പിയുടെ ഓരോ ചലനവും ഒരു തകർന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ വിളിച്ചോതുന്നവയാണ്. അയാൾ അനുഭവിക്കുന്ന ഈ വേദന പ്രേക്ഷകന്റെ ഉള്ളിലും ഒരു നോവായി പടരുന്നു. സമാധാനം നഷ്ടപ്പെട്ട ആ മനസ്സ് മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭയം തേടുന്നു.
3: ഓ, ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശിയല്ലോ. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരെയും മംഗലുകാരെ?
8: ആ, അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ.
3: ആണോ?
8: ആ, ആരെയും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോട് നിക്ക്. ബോട്ട് ഇറക്കുന്നൊക്കെ ഞാൻ ഇറക്കിച്ചോളാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ സംഗതി, നിങ്ങൾക്ക് ഉടനെ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. ഒരാള് മിസ്സിംഗാ. എനിക്ക് കേസ് ചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഒക്കില്ല. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കേസ് മാൻ മിസ്സിംഗാ എന്ന് പറഞ്ഞ ബോഡി കിട്ടി, പോസ്റ്റ്മോർട്ടം നടത്തി, നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നത്. ഒന്നാമത് നിങ്ങൾ ഈ നാട്ടുകാരല്ല.
3: സാർ, ഇപ്പൊ ഞങ്ങളെ ഈ നേരത്ത്
8: ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ വന്ന് ജാമ്യം എടുത്തോണ്ട് പോവാൻ? ഉണ്ടോ?
3: ഉണ്ട്.
8: ആരാ?
3: മേലെ വീട്ടിലെ തമ്പി സാർ. റെയിൽവേ ഡിവിഷനിൽ അക്കൗണ്ടന്റ് ആയിരുന്ന, റിട്ടയർ ചെയ്ത
8: തമ്പി സാറിന്റെ. ഈ തെരെ പോയ പയ്യൻ തമ്പി സാറിന് വേണ്ടപ്പെട്ടതാണോ?
3: അതെ.
8: ആരായിട്ട് വരും?
3: ക്ലോസ് റിലേറ്റീവ് ആണ്.
8: വിവരം അറിയിച്ചാൽ അദ്ദേഹം വന്ന് ജാമ്യത്തിൽ എടുത്തോളൂ.
3: വേണ്ട, വിളിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ്സണാണ്. ഞങ്ങൾ ആരെങ്കിലും ചെന്ന് സ്ലോ ആയിട്ട് കാര്യം പറഞ്ഞ്
8: പരമശിവോ. സാർ, നീ ഒന്ന് ചെയ്യ്. ജീപ്പ് എടുത്ത് ഇതിൽ ഒരാളെയും കൂട്ടിയിട്ട് പോയി, അവരെയും കൂട്ടിയിട്ട് ഇങ്ങവാ.
9: സാർ,
8: ഒരാൾ പോയാ മതി. ഒരാളോട് നിൽക്ക്.
10: എന്ത് പറയും?
3: എനിക്കറിയില്ല.
1: ആഹാ, താനായിരുന്നു. ഒരു വണ്ടിയുടെ ശബ്ദം പോലെ തോന്നി. എവിടെ മറ്റ് കിശുവാലന്മാരൊക്കെ? യാര്? പരമശിവമാ?
9: ആമാങ്ക.
1: നീയാ ഇങ്കെ? മറ്റു മൂന്നാളും എവിടെ? ഏണ്ട ഇത്?
9: സാർ, നീ ഇങ്കെ സ്റ്റേഷൻ വരെയാണ് വാങ്ങ.
1: ഓ, അപ്പൊ മറ്റു വിദ്വാന്മാരെല്ലാം അവിടെ കുടുങ്ങിയിരിക്കുക. എന്നാ പരമശിവം? അവളോ താനാ? പറവാല്ലേ, ചെറുപ്പക്കാരായാലും ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കണം. ഇതെന്താ മണല്? കടപ്പുറത്ത് പോയായിരുന്നു.
3: ഞങ്ങളെല്ലാരും കൂടെ കടലിൽ കുളിക്കായിരുന്നു. പെട്ടെന്ന് തെര പൊങ്ങി. ലോപ്പസും ഭാസ്കറും തെരയപ്പെട്ടു. ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം. മൂന്നാം പക്കം എന്ന പേര് ഹൈന്ദവ വിശ്വാസപ്രകാരം മരണപ്പെട്ട ആൾക്ക് നൽകുന്ന ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാം പക്കം പാച്ചുവിന്റെ ശരീരം കടൽ തിരിച്ചു നൽകുമെന്ന വിശ്വാസത്തിലാണ് തമ്പി കാത്തിരിക്കുന്നത്. ഈ കാത്തിരിപ്പ് അത്യന്തം വേദനാജനകമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ശവശരീരം കാണുന്നതുവരെ മരണം അംഗീകരിക്കാൻ മനുഷ്യ മനസ്സ് തയ്യാറാകില്ല. പാച്ചുവിനെ കടലെടുത്തുവെങ്കിലും അവന്റെ ശരീരമെങ്കിലും തനിക്ക് ലഭിക്കണമെന്ന് തമ്പി ആഗ്രഹിക്കുന്നു. ഈ കാത്തിരിപ്പ് അയാളുടെ മാനസിക നിലയെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു. തന്റെ കൊച്ചുമകന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത് അയാളുടെ അവസാനത്തെ കടമയായി അയാൾ കാണുന്നു. ഈ വിശ്വാസം മാത്രമാണ് ആ ദിവസങ്ങളിൽ അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മൂന്നാം പക്കം കടൽ ശാന്തമാകുമെന്നും പാച്ചു തിരിച്ചുവരുമെന്നും അയാൾ സ്വപ്നം കാണുന്നു. വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ പോരാട്ടം സിനിമയെ കൂടുതൽ ദാർശനികമാക്കുന്നു. ഓരോ നിമിഷവും പ്രേക്ഷകൻ തമ്പിയോടൊപ്പം ആ കടൽ തീരത്ത് പാച്ചുവിനായി കാത്തിരിക്കുന്നു.
1: അന്നേരത്തെ ആ ഒരു വിഷമത്തില് നിങ്ങളുടെ കാര്യം മറന്നുപോയി. അതാ തനിച്ചാക്കിട്ട് പൊക്കളഞ്ഞ്. പിന്നെ ഇപ്പോ വൈകുന്നേരം ആയപ്പോഴാ ഓർമ്മ വന്നെ. നിങ്ങളും കൂടെ എന്നോട് ഈ നേരത്ത് പിണങ്ങരുത്. അങ്ങനെയാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവും.
2: ഇവിടെ നാലപ്പുഴ വരെയുള്ള കടപ്പുറത്ത് അറിവ് കൊടുത്തിട്ടുണ്ട്. സകല പോലീസ് സ്റ്റേഷനിലും സകല തുറയിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ അപ്പൊ ഇവിടെ ഫോൺ വരും.
3: ഓ, അവരിപ്പ അങ്ങനെ വിളിച്ചോളൊന്നുമില്ല. നമ്മുടെ പോലീസ് സ്റ്റേഷൻ
2: അതൊന്നും അല്ല, വിളിച്ചിരിക്കും. ഞാൻ തന്നെയല്ലേ പോയത്.
4: എല്ലാരും തമ്പി അദ്ദേഹം ഭാഗ്യവാനാ ഭാഗ്യവാനാന്ന് പറഞ്ഞപ്പോ എങ്ങനെയൊന്നാ വരാനിരിക്കുന്നെന്ന് ആര് കണ്ടു. ഭഗവാനെ,
5: അവന്റെ അമ്മേ ഒന്ന് അറിയിക്കണ്ടേ?
1: വേണം.
5: എങ്ങനാ?
1: ഫോണുണ്ട്. അവൾ താമസിക്കുന്ന ഹോസ്റ്റലിലും ഫോണുണ്ട്.
5: രണ്ട് നമ്പറും ബുക്കിലുണ്ടോ?
1: ഉണ്ട്.
5: ഞാനൊരു കോള് ബുക്ക് ചെയ്യാം.
1: അല്ല, എന്ത് പറയുന്ന?
5: അത് ഞാൻ വിവരം സ്ട്രെയിറ്റ് ആയിട്ട് പറയാതെ വേറെന്തെങ്കിലും പറഞ്ഞോളാം.
1: അതല്ല, അങ്ങനെ പറഞ്ഞാല്
5: പറയാണ്ട എങ്ങനെയാ? എന്തായാലും സീരിയസ് ആണ് സിറ്റുവേഷൻ എന്നൊരു ധ്വനി കൊടുത്തേക്കാം. പറ്റിയ നാളത്തെ ഫ്ലൈറ്റിന് നിങ്ങൾ പോന്നോട്ടെ. അറിയിക്കാതിരുന്നാൽ എങ്ങനെയാ കാരണം? ഒരേ ഭാസ്കർ എവിടെയാണെന്നുള്ള വിവരം ഭാനുവിന് അറിയാമോ?
1: അറിയാം, അവൻ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ വല്ലപ്പോഴുവാ. സ്ഥിരമായിട്ട് രണ്ടുപേരോട് മാത്രമേ അവന് കത്തറപാടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ അവൻ തന്നെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതാ, എന്നോടും പിന്നെ ഡോക്ടറുടെ കൊച്ചുമോളോടും.
0: സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളും തമ്പിയുടെ വേദനയിൽ പങ്കുചേരുന്നുണ്ട്. പാച്ചുവിന്റെ കൂട്ടുകാർ അനുഭവിക്കുന്ന കുറ്റബോധം വളരെ വലുതാണ്. തങ്ങൾ കാരണമാണ് പാച്ചു കടലിൽ ഇറങ്ങിയതെന്നും അവനെ രക്ഷിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും അവർ വിശ്വസിക്കുന്നു. ഈ കുറ്റബോധം അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. അശോകനും റഹ്മാനും അവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങൾ യുവാക്കളുടെ വികാരങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. തമ്പിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ പതറുന്നു. ഈ സന്ദർഭത്തിൽ തമ്പിയുടെ സുഹൃത്തായി വരുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രം കവല വലിയൊരു ആശ്വാസമാണ്. സൗഹൃദം എങ്ങനെ ഒരു മനുഷ്യന്റെ ദുഃഖസമയത്ത് കൂടെ നിൽക്കണമെന്ന് കവല കാണിച്ചു തരുന്നു. അനാവശ്യമായ ഉപദേശങ്ങൾ നൽകാതെ തമ്പിയുടെ കൂടെ നിൽക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഈ സാമൂഹിക പിന്തുണ തമ്പിക്ക് വലിയൊരു കരുത്താണ്. എങ്കിലും തന്റെ ഉള്ളിലെ ശൂന്യത നികത്താൻ ആർക്കും കഴിയില്ലെന്ന് തമ്പിക്കറിയാം.
5: കൊച്ചുമോളൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ന്യൂസ് കേട്ടതി പിന്നെ എനിക്കവളെ ഫേസ് ചെയ്യാൻ വയ്യ. അവളെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ട് അവളുടെ മുഖം കാണുമ്പോ ഞാൻ പൊട്ടിപ്പോകുന്നു.
1: ഞാൻ വരാം. സാരമില്ല, ഞാൻ വരാം. ഞാൻ പറഞ്ഞ ഭദ്ര കേക്കും. ഞാനവളെ നേരത്തെ ചെന്ന് കാണേണ്ടതായിരുന്നു. ഞാനവിടെ കാര്യവേ അങ്ങ് മറന്നു കളഞ്ഞു. ആ മൂന്ന് പിള്ളേരുടെ ഈ കുഞ്ഞിന്റെയൊക്കെ വിഷമം നോക്കുമ്പോ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ, കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കാനുള്ളതിന് പകരം അയ്യേ, നീ എന്താ ഒന്നും കഴിക്കാത്തേ? ഇപ്പോഴാ ഞാൻ അറിഞ്ഞേ. വാ. അന്ന് ഊണ് കഴിക്ക്, ഞാനോട് ഇരിക്കാം. അയ്യേ, അവനൊന്നും പറ്റിയിട്ടില്ല മോളെ, അവൻ ഇനി വരും. എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തണമെന്ന് എപ്പോഴും പറയുന്ന ആളാ നീ. എന്നിട്ടിപ്പോ വായിച്ചിട്ടെങ്കിലും നിനക്ക് ഒരുപാട് അറിവുള്ള കുട്ടിയല്ലേ. മാർക്വീസിന്റെ ഷിപ്രക്ട് സെയിലർ എത്ര ദിവസമാ കടലിൽ കിടന്നത്? അത് ഫിക്ഷൻ അല്ല, നടന്ന സംഭവമാ. എന്താ സെയിലറുടെ പേര്? വെലാസ്കോ. 10 ദിവസം ആ ചെക്കൻ കരീബിയൻ കടലിൽ കിടന്നത് അല്ലേ. പിന്നെ ഈയിടെ ഇവിടെ മുക്കം കടപ്പുറത്തു നിന്ന് കാറ്റിലും പ്രഷറിലും പെട്ട് കാണാതായത് 14 മീൻപിടുത്തക്കാരെയാ. 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാളൊഴിയ ബാക്കി 13 പേരും തിരിച്ചു വന്നില്ലേ.
4: എന്തിനാ മാമ എന്നോടിങ്ങനെ കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ? അമ്മാവൻ അറിയില്ലേ?
2: കിട്ടിയോ? ഇന്നലെ അല്ലേ പോയത്? നാളെ വരും. 3-ാം പക്കം, അതാ കടലമ്മയുടെ കണക്ക്. നാളെ വന്നില്ലേ പിന്നെ നോക്കണ്ട, കടല് തിന്നു എന്ന് കണക്കാക്കിയാ മതി. അതെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനല്ലേ ഇന്നലെ കടലെടുത്തത്?
6: ആ ബോഡി കിട്ടിയോ?
2: കിട്ടിയില്ലേ,
6: മടുത്തു. കാണുന്നവർക്കെല്ലാം ഒറ്റ ചോദ്യം മാത്രം, ബോഡി കിട്ടിയോ, ബോഡി കിട്ടിയോ. കേൾക്കുമ്പോ ഉള്ളിൽ മരവിക്കുക. ഇവിടെ അമ്മ ഭ്രാന്തി പിടിച്ചു. ബോഡി
7: കൃഷ്ണൻകുട്ടി പോണെന്നാ പറയുന്നത്, അവന് പുറത്തിറങ്ങാൻ കൂടെ പേടി.
6: പോയിക്കോട്ടെ, എല്ലാവർക്കും ഓരോരുടെ വഴിക്ക് പോ, ഇനി കാണുക വേണ്ട.
7: എന്താടാ ഇത്?
6: ഞാനും അവനും ഒരു റൂമിലായിരുന്നില്ലടാ കഴിഞ്ഞ 5 കൊല്ലം. ഞാൻ എങ്ങനെ നീ അങ്ങോട്ട് വരും? ഞാനിനി ആ ഭാഗത്തേക്ക് ഇല്ല. ഇല്ല, എല്ലാരും പറയും നമ്മളെല്ലാം കൂടെ കൊണ്ടുപോയി അവനെ.
0: പി പത്മരാജന്റെ തിരക്കഥയിലെ സാഹിത്യ ഭംഗി സിനിമയിലുടനീളം പ്രകടമാണ്. ലളിതമായ സംഭാഷണങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ പറയാൻ പത്മരാജന് പ്രത്യേക കഴിവുണ്ട്. മരണത്തെക്കാൾ വലിയ സത്യങ്ങളൊന്നുമില്ല എന്ന് സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഡയലോഗും തമ്പി എന്ന കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിതാമഹനും പൗത്രനും തമ്മിലുള്ള ആത്മബന്ധം വാക്കുകൾക്കപ്പുറമാണ്. പത്മരാജൻ ഈ ബന്ധത്തെ ഉദാത്തമായ രീതിയിൽ ആവിഷ്കരിച്ചു. പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദാർശനികമായ വരികൾ സിനിമയ്ക്ക് ആഴം കൂട്ടുന്നു. സിനിമ അവസാനിക്കുമ്പോഴും ആ സംഭാഷണങ്ങൾ, ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതം ഈ സാഹിത്യ ഭംഗിയെ കൂടുതൽ മിഴിവുള്ളതാക്കി. പത്മരാജൻ എന്ന കലാകാരന്റെ ക്രാഫ്റ്റ് ഓരോ ഫ്രെയിമിലും സ്വർണാഭയോടെ തിളങ്ങുന്നു.

0: സിനിമയുടെ ക്ലൈമാക്സ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാം പക്കം കടൽ പാച്ചുവിന്റെ ശരീരം തിരിച്ചു നൽകുന്നു. എന്നാൽ ആ കാഴ്ച തമ്പിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ കൊച്ചുമകന്റെ നിശ്ചലമായ ശരീരം കാണുമ്പോൾ തമ്പി അനുഭവിക്കുന്ന വികാരം വിവരണാതീതമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വലിയ ആഘാതത്തിന് ശേഷം മനുഷ്യൻ സൈക്കോട്ടിക് അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തമ്പി പാച്ചുവിനോടൊപ്പം കടലിലേക്ക് നടന്നു നീങ്ങുന്ന രംഗം ഒരു തരത്തിലുള്ള ആത്മബലിയാണ്. പാച്ചു ഇല്ലാത്ത ലോകത്ത് തനിക്ക് സ്ഥാനമില്ലെന്ന് അയാൾ തിരിച്ചറിയുന്നു. ആ മരണം ഒരു കീഴടങ്ങലല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹത്തിന്റെ പരമകാഷ്ഠയാണ്. കടലൊടുവിൽ അവരെ രണ്ടുപേരെയും ഏറ്റുവാങ്ങുന്നു. ഈ അന്ത്യം പ്രേക്ഷകനെ നിശബ്ദനാക്കുന്നു, കണ്ണീരിലാഴ്ത്തുന്നു. സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് സിനിമ ഇവിടെ തെളിയിക്കുന്നു.
1: ഞാൻ കണ്ടു നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് അതേ സ്ഥാനത്ത്.
2: ഉറപ്പാണോ?
1: ഞാൻ കണ്ടതല്ലയോ, അതിൽ കൂടുതൽ ഇനി എന്താ ഉറപ്പ് വേണ്ടത്? അയ്യോ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്.
2: ഞാൻ വിചാരിച്ചു, ഇനിയിപ്പ നേരെ ശ്മശാനത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
3: എനിക്കും അതെന്നെ തോന്നി.
2: അവന്റെ അമ്മയ്ക്ക് കാണണമായിരുന്നു, അതവർ വന്ന് കണ്ടിട്ട് പോയി. ഇനിയിപ്പോ ആർക്ക് കാണാനാ?
3: വേണ്ട, ഈ ഒരവസ്ഥയിൽ ഇനി വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാനും ആളുകളെ കാണിക്കാനും അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് അമ്മ ഇരിക്കുന്നു, അപ്പൂപ്പൻ ഇരിക്കുന്നു.
4: അതിരാവിലെ സ്ഥലം വിടണം. എല്ലാരും ഉണർന്നു വരുന്നതിന് മുമ്പേ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം അന്വേഷിച്ചെത്തുന്നവരുടെ ബഹളമാകും. ഇനി അവരെ കൂടെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
5: പോണേന് മുമ്പ് ആ കടപ്പുറത്ത് പോയി അവനോടൊന്ന് പറയണ്ടേ നമ്മൾ പോവാണെന്ന്.
4: വേണം, വേണം.
2: നിങ്ങളിത് മറന്നേക്കണം. ഇങ്ങനെ ഒന്ന് നടന്നിട്ടേ ഇല്ല എന്നങ്ങ് വിചാരിച്ചേക്കണം. കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ്, പഠിച്ച് വലിയവരാകണം. ഒരു തരത്തിൽ പറഞ്ഞ നിങ്ങൾ പോകുന്നോണ്ട് എനിക്കാ സമാധാനം. മറ്റ് നിങ്ങളെ കാണുമ്പോ, നിങ്ങളുടെ പ്രയാസം ഓർക്കുമ്പോ എനിക്കായിരുന്നു കൂടുതൽ വിഷമം. ഒന്നേ ഉള്ളൂ സങ്കടം, ഈ വീടിന് ഇനി ആരാ?
5: വെളുപ്പിനെ പോവാന്ന. അതിരാവിലെ വെളുത്തു കഴിഞ്ഞാ പിന്നെ.
2: പോയിട്ട് വാ, രാവിലെ സാധിച്ച കാണാം.
0: മൂന്നാം പക്കം എന്നത് മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയെക്കുറിച്ചുള്ള ഒരു മഹാകാവ്യമാണ്. ഇത് കേവലം ഒരു സിനിമയല്ല, മറിച്ച് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ്. വാർദ്ധക്യത്തിലെ ഏകാന്തതയും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹവും തമ്പിയിലൂടെ പത്മരാജൻ മനോഹരമായി അവതരിപ്പിച്ചു. മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിലൂടെ നോക്കിയാൽ ഇത് നഷ്ടബോധത്തിന്റെയും അതിജീവന ശ്രമത്തിന്റെയും പരാജയത്തിന്റെയും കഥയാണ്. കാലം മാറുമ്പോഴും ഈ സിനിമയിലെ വൈകാരികതയ്ക്ക് ഒട്ടും കുറവുണ്ടാവില്ല. ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നായി ഇതിനെ തീർച്ചയായും കണക്കാക്കാം. തിലകൻ എന്ന നടന്റെ അവിസ്മരണീയമായ പ്രകടനം ഈ സിനിമയെ ലോകോത്തരമാക്കുന്നു. ഒറ്റക്കമ്പി നാദത്തിലൂടെ ഈ ചിത്രം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് പുതിയൊരു അനുഭവമായി നമുക്ക് മാറും. പാച്ചുവും തമ്പിയും ഇന്നും നമ്മുടെ ഓർമ്മകളിലെ കടൽ തീരത്ത് കൈകോർത്ത് നിൽക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപാണ് മാധവൻ മാമൻ വേണുവെന്നന്റെ പറമ്പ് കിളച്ചുകൊണ്ടിരുന്നപ്പോ തലചുറ്റി വീണു. ഓമനമാമിയുടെ ഭർത്താവാണ് മാധവ മാമൻ. മാമൻ വീണതറിഞ്ഞ് ഓമനമാമി കരഞ്ഞു വിളിച്ചു. ആശുപത്രിയിൽ ചെന്നപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, എന്നും രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് എന്നും ഡോക്ടർ പറഞ്ഞു. വളരെ ആശ്വാസത്തോടെയാണ് മാമിയും മക്കളും ആശുപത്രിയിൽ നിന്ന് പോകുന്നത്. രാത്രി ഒരു ട്രിപ്പ് കൂടി കൊടുത്തിട്ട് രാവിലെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടതുമാണ്. ആരെങ്കിലും ഒരാൾ നിന്നാ മതി എന്നും ഡോക്ടർ പറഞ്ഞു. തിരിച്ചു വരുന്നേരം ഓമന മാമിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ചിരിച്ചും വർത്തമാനം പറഞ്ഞും വഴിയിൽ നിന്ന് കൃഷ്ണേറ്റന്റെ കടയിൽ നിന്ന് ചായയും വാഴക്കാപ്പും ഒക്കെ കഴിച്ചു. അതിന്റെ പൈസ മുഴുവൻ ഓമനമാമി തന്നെ കൊടുത്തു. അറിവിശിക്കുകയാണേ. എന്നിട്ടും ഞങ്ങൾ 8-10 പേർക്കുള്ള പൈസ അവർ തന്നെ കൊടുത്തു. അതറിഞ്ഞ് മാധവി അമ്മൂമ്മയ്ക്ക് ചിരിക്കാതിരിക്കാനായില്ല. അതിനോട് ഒരു കാര്യം പറയാൻ മറന്നു. സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കേണ്ടതാണ്, ഒരാൾ തലചുറ്റി വീണതിന് ഇത്രയും പേര് ആശുപത്രി പോകേണ്ട ആവശ്യം എന്തെന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ നാട്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വപ്പണ്ണന്റെ അംബാസിഡർ കാറാണ് വിളിക്കാറുള്ളത്. രോഗിയെ മുൻ സീറ്റിലിരുത്തിയിട്ട് അതിന്റെ അരികിൽ രണ്ടാൾ കൂടി ഇരിക്കും. പിറകിൽ പിന്നെ 7-8 പേരെങ്കിലും കയറും. ഒരു ആവശ്യവും ഇല്ലാത്തവർ വരെ കൂടെ പോകും. അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു അത്. അങ്ങോട്ട് പേടിച്ചും നിറച്ചും പോയവർ തിരികെ ചിരിച്ചും കളിച്ചും വരും. മിക്കവാറും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ വന്ന് ഞങ്ങളൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയി. രാത്രി 12 മണി കഴിഞ്ഞാണ് രജികുട്ടൻ വീട്ടിൽ വന്നു. ഓമനമാമിയുടെ മകനാണ് ചെറിയ കുട്ടി. അവന്റെ വരവ് കണ്ട് ഞങ്ങളൊക്കെ പേടിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഓമനമാമി കടന്ന് കരയുകയാണെന്ന്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവര് അവിടെ കിടന്ന് കരയുക മാത്രമല്ല, വെപ്രാളം പിടിച്ച് അയ്യോ അയ്യോ എന്ന് വിളിക്കുകയാണ്. അവർക്കിപ്പോൾ ആശുപത്രി പോകണം, മാധവ മാമനെ കാണണം. മാധവി അമ്മൂമ്മ ആക്രോശിച്ചതുകൊണ്ട് മാത്രം ഓമനമാമി ഒന്ന് അടങ്ങി, എപ്പോഴോ കിടന്നുറങ്ങി. പിറ്റേന്ന് പകൽ അത്ര വലിയ ബഹളമൊന്നും അവരുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഡിസ്ചാർജ് ചെയ്യാൻ അവരാശുപത്രി പോയതുമില്ല. ഓമനമാമിയുടെ കാര്യം മാത്രമല്ല, മറ്റു പലരിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. രാത്രിയാവുമ്പം വെപ്രാളം പിടിക്കുന്നവർ, രാത്രി 12 മണി കഴിഞ്ഞാൽ ലോകം മാറുന്നില്ല, പക്ഷേ അവരുടെ മനസ്സാകെ മാറുന്നു. പകൽ സമയത്ത് നിസാരമെന്ന് തോന്നിയ ഒരു പ്രശ്നം അർദ്ധരാത്രിക്ക് ശേഷം പെട്ടെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി അവർക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു ചെറിയ വിമർശനം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക, ഇവയൊക്കെ രാത്രിയുടെ നിശബ്ദതയിൽ പെട്ടെന്ന് ഭീകരമായ രൂപം പ്രാപിക്കുന്നത് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. രാവിലെ നോക്കാം എന്ന് പറയാൻ മനസ്സ് തയ്യാറാവാതെ ആ ചിന്തകളുടെ വലയത്തിൽപ്പെട്ട് മണിക്കൂറുകളോളം ഉറങ്ങാതെ കിടക്കുന്നവരും കുറവല്ല. അതെ, ഇത് വെറും മനസ്സിന്റെ ബലഹീനതയല്ല. ആധുനിക നാഡീശാസ്ത്രം പറയുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യ മസ്തിഷ്കം പകൽ സമയത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉറക്ക ശാസ്ത്രജ്ഞരും ന്യൂറോ സയന്റിസ്റ്റുകളും കൂടുതൽ ശ്രദ്ധ നൽകിയ ഒരു ആശയമാണ് മൈൻഡ് ആഫ്റ്റർ മിഡ്നൈറ്റ് അഥവാ അർദ്ധരാത്രിക്ക് ശേഷമുള്ള മനസ്സ്. രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്ന അവസ്ഥ നമ്മുടെ വികാരങ്ങളെയും തീരുമാനങ്ങളെയും യാഥാർത്ഥ്യബോധത്തെയും സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. ഇതിന്റെ തുടക്കം നമ്മുടെ ശരീരത്തിലെ ജൈവ ഘടികാരത്തിൽ നിന്നാണ്. ശാസ്ത്രീയമായി സിർക്കാഡിയൻ റിഥം എന്ന് വിളിക്കുന്ന ഈ ജൈവ ഘടികാരം 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സ്വാഭാവിക ചക്രമാണ്. സൂര്യപ്രകാശവും ഇരുട്ടുമനുസരിച്ച് ശരീരത്തിലെ ഹോർമോണുകളെയും ശരീര താപനിലയെയും ഉറക്ക ഉണർവ് ചക്രത്തെയും ഇത് നിയന്ത്രിക്കുന്നു. രാവിലെ സൂര്യപ്രകാശം കണ്ണുകളിൽ പതിക്കുമ്പോൾ തലച്ചോറിന് ഉണരാനുള്ള സന്ദേശം ലഭിക്കുന്നു. വൈകുന്നേരം വെളിച്ചം കുറയുമ്പോൾ മെലറ്റോണിൻ എന്ന ഹോർമോൺ പുറത്തുവന്ന് ശരീരത്തെ ഉറക്കത്തിനായി ഒരുക്കുന്നു.

ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള മനുഷ്യപരിണാമത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട സംവിധാനമാണ് ഇത്. നമ്മുടെ പൂർവികർ പകൽ വേട്ടയാടുകയും ഭക്ഷണം ശേഖരിക്കുകയും സാമൂഹ്യ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. രാത്രി വിശ്രമത്തിനും സുരക്ഷിതമായ അഭയ കേന്ദ്രങ്ങളിൽ കഴിയുന്നതിനുമായിരുന്നു. അതിനാൽ തന്നെ മനുഷ്യ ശരീരം അടിസ്ഥാനപരമായി പകൽ സജീവമായിരിക്കാനും രാത്രി ഉറങ്ങാനുമാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. സ്മാർട്ട് ഫോണുകളും ടെലിവിഷനും കൃത്രിമ വെളിച്ചവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തൊഴിൽ രീതികളും കാരണം മനുഷ്യൻ പ്രകൃതിദത്തമായ ജൈവചക്രത്തെ പലപ്പോഴും അവഗണിക്കുകയാണ്. ഇതിന്റെ ഫലമായി ശരീരവും തലച്ചോറും തമ്മിൽ ഒരു സംഘർഷം രൂപപ്പെടുന്നു. ശരീരം ഉറക്കം ആവശ്യപ്പെടുമ്പോൾ മനസ്സ് ഉണർന്നിരിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് വികാര നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. യുക്തിപരമായ ചിന്തകൾക്കും ദീർഘകാല ആസൂത്രണത്തിനും ഉത്തരവാദിയായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനം ക്ഷീണിക്കാൻ തുടങ്ങുന്നു. അതേസമയം ഭയവും ഉത്കണ്ഠയും അപകട സൂചനകളും കണ്ടെത്തുന്ന അമിഗ്ഡല എന്ന ഭാഗം താരതമ്യേന കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. ഫലമായി യുക്തിയേക്കാൾ വികാരങ്ങൾ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് രാത്രി 2 മണിക്ക് ഒരു പ്രശ്നം പരിഹരിക്കാനാവാത്ത ദുരന്തമായി തോന്നുന്നത്. രാവിലെ ഉണർന്ന ശേഷം അതേ പ്രശ്നം വീണ്ടും നോക്കുമ്പോൾ ഇത്ര നിസ്സാരമായ കാര്യമാണോ ഞാൻ ഇന്നലെ ഇത്രയും ആലോചിച്ചത് എന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഉറക്കക്കുറവും ഇതിന് വലിയ പങ്കുവഹിക്കുന്നു. ഒരു രാത്രി പോലും മതിയായ ഉറക്കം ലഭിക്കാതിരുന്നാൽ തലച്ചോറിന്റെ ശ്രദ്ധശേഷി, ഓർമ്മശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയിൽ വ്യക്തമായ കുറവ് വരുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉറക്കക്കുറവുള്ളവരിൽ അപകട സാധ്യതയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത കൂടുതലാണെന്നും ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഇത് സാമ്പത്തിക തീരുമാനങ്ങളിലും പ്രകടമാകാം. രാത്രി വൈകി ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ അനാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് രാത്രിയിൽ ചൂതാട്ടം കളിക്കാനോ അമിതമായി ഭക്ഷണം കഴിക്കാനോ മദ്യം ഉപയോഗിക്കാനോ കൂടുതൽ പ്രേരണ തോന്നാം. ഇതെല്ലാം ഇച്ഛാശക്തിയുടെ മാത്രം പ്രശ്നമല്ല, തലച്ചോറിലെ നിയന്ത്രണ സംവിധാനങ്ങൾ താൽക്കാലികമായി ദുർബലമാകുന്നതിന്റെ ഭാഗമാണ്. രാത്രിയിലെ വിശപ്പ് എന്നൊരു പ്രതിഭാസവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണ സമയങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഭക്ഷണാഗ്രഹം രാത്രിയിൽ കൂടുതൽ ശക്തമാകാറുണ്ട്. പ്രത്യേകിച്ച് പഞ്ചസാരയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളോടുള്ള ആകർഷണം വർദ്ധിക്കും. കാരണം ക്ഷീണിച്ച തലച്ചോർ വേഗത്തിൽ പ്രതിഫലം നൽകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇതിന് കൂടുതൽ ഗൗരവമുള്ള വശങ്ങളുണ്ട്. വിഷാദരോഗം, ആകുലത, ലഹരി ഉപയോഗ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉള്ളവരിൽ രാത്രികാലം കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി മാറാറുണ്ട്. നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആത്മഹത്യാ ചിന്തകളും സ്വയം ഉപദ്രവിക്കാനുള്ള പ്രേരണകളും രാത്രിയിലും പുലർച്ചെയുമുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ വിദഗ്ധർ പലപ്പോഴും ഒരു പ്രധാന നിർദ്ദേശം നൽകാറുണ്ട്. രാത്രി വൈകിയ സമയങ്ങളിൽ ജീവിതത്തെ

മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കരുത്. ഷിഫ്റ്റ് ജോലികൾ ചെയ്യുന്നവരുടെ കാര്യത്തിൽ വെല്ലുവിളി കൂടുതൽ സങ്കീർണമാണ്. ആരോഗ്യരംഗത്തും വ്യവസായ മേഖലകളിലും സുരക്ഷാ സേനകളിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ രാത്രിയിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇവരിൽ ഉറക്കക്കുറവും ജൈവ ഘടികാരത്തിലെ അസന്തുലിതാവസ്ഥയും കാരണം ഹൃദ്രോഗം, പ്രമേഹം, വിഷാദരോഗം, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഇതിന് പരിഹാരം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കത്തെ ഒരു ആഡംബരമായി കാണാതിരിക്കുക എന്നതാണ്. ശരീരത്തിനും തലച്ചോറിനും ആവശ്യമായ ഒരു ജൈവ ആവശ്യകതയാണ് ഉറക്കം. മിക്ക മുതിർന്നവർക്കും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. ഉറങ്ങാനും ഉണരാനും കഴിയുന്നത്ര സ്ഥിരമായ സമയം പാലിക്കുക. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ സ്ക്രീനുകളുടെ ഉപയോഗം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക. ഒരു പ്രധാന മാനസിക ശീലവും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷം മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും യാഥാർത്ഥ്യത്തിന്റെ കൃത്യമായ പ്രതിഫലനമാകണം എന്നില്ല എന്ന് ഓർമ്മിക്കുക. രാത്രി തോന്നുന്ന ഓരോ ഭയത്തിനും ഉടൻ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രശ്നം വളരെ ഗുരുതരമായി തോന്നുന്നുണ്ടെങ്കിൽ അത് രാവിലെ വീണ്ടും വിലയിരുത്താൻ സ്വയം അനുവാദം നൽകുക. പലപ്പോഴും രാവിലെ ലഭിക്കുന്ന കാഴ്ചപ്പാട് രാത്രിയിലേതിനേക്കാൾ കൂടുതൽ സന്തുലിതവും യുക്തിസഹവുമായിരിക്കും.

ശാസ്ത്രം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന സത്യമുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷമുള്ള മനസ്സ് എല്ലായ്പ്പോഴും വിശ്വസനീയമായ ഉപദേഷ്ടാവല്ല. രാത്രിയുടെ നിശബ്ദതയിൽ മനസ്സ് പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ വലുതായി ഭയങ്ങളെയും പ്രശ്നങ്ങളെയും മറച്ചുകാട്ടും. അതുകൊണ്ട് രാത്രി നമ്മോട് പറയുന്ന എല്ലാ കഥകളും സത്യമാണെന്ന് കരുതേണ്ടതില്ല. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ പകൽ വെളിച്ചത്തിൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം ലഭിക്കുന്നത് ലോകത്തിന് മാത്രമല്ല, നമ്മുടെ ചിന്തകൾക്കും കൂടിയാണ്. രാത്രിയുടെ ഇരുട്ടിൽ ഭീമാകാരമായി തോന്നിയ പല പ്രശ്നങ്ങളും പ്രഭാതത്തിന്റെ വെളിച്ചത്തിൽ സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്നത് അതുകൊണ്ടാണ്. അതിനാൽ അടുത്ത തവണ അർദ്ധരാത്രിക്ക് ശേഷം മനസ്സ് നിങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ഒരുപക്ഷെ പ്രശ്നം അത്ര വലുതല്ല, ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറാണ് അതിനെ വലുതായി കാണുന്നത്. അപ്പോൾ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതല്ല, മറിച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നിതൊന്നും പറഞ്ഞു കൊടുക്കാൻ അവരൊന്നും ഇല്ല. എന്റെ മാധവി അമ്മൂമ്മയും കാർത്യായനി അമ്മച്ചിയും മാധവ മാമനും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ടൈം ട്രാവലർ.
3: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 22 തട്ടകത്തിലാണുള്ളത്. 1633 ജൂൺ 22. ശാസ്ത്ര ചരിത്രത്തിലെ രസകരമായ ഒരേടാണ് ഗലീലിയുടെ ജീവിതത്തിലെ ഒരു സംഭവം. സൗരയൂഥ വ്യവസ്ഥയെ സംബന്ധിച്ച വിവാദപരമായി തീർന്ന പുസ്തകമെഴുതിയതിൻ്റെ പേരിൽ റോമിൽ മതവിചാരണയ്ക്ക് വിധേയനായ ഗലീലിയോ ജീവ അപായം മുന്നിൽ കണ്ട് തനിക്കു തെറ്റിപ്പറ്റിയതായി സമ്മതിച്ചു കൊടുത്തു. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന കോപ്പർനിക്കസ് സിദ്ധാന്തം പിന്തുണച്ചത് തനിക്കു പറ്റിയ വീഴ്ചയായി സമ്മതിച്ച് പുരോഹിത വിഡ്ഢികളുടെ മുമ്പിൽ തലതാഴ്ത്തി മുട്ടുകുത്തിയ ഗലീലിയോ ആ സന്ദർഭത്തിൽ ശാസ്ത്രസത്യം നിഷേധിക്കാനാവാതെ താണശബ്ദത്തിൽ മന്ത്രിക്കുന്നു. എന്നാലും അത് ചലിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. 1633 ജൂൺ 22 അതിനു സാക്ഷിയാകുന്നു. 1675 ജൂൺ 22 ലോകപ്രശസ്തമായ ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം ദേ സ്ഥാപിതമായിരിക്കുന്നു. 1941 ജൂൺ 22 നാസിപ്പട സോവിയറ്റ് യൂണിയനിൽ. 32 ലക്ഷം നാസി പട്ടാളം സോവിയറ്റ് യൂണിയന്റെ മണ്ണിലേക്ക് ഇരച്ചു കയറുന്നു. പക്ഷേ ബാർബറോസ ഓപ്പറേഷൻ ഹിറ്റ്ലറിന്റെ സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനോ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനോ ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം

0: ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 ഗോളിന് ഈജിപ്ത് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: കരുണാസൈ റേഡിയോ 91.2.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: മനുഷ്യൻ ഇന്നോളം ആർജിച്ചിട്ടുള്ള വികസനങ്ങളുടെ എല്ലാം അടിസ്ഥാനം ചക്രമാണ്. കൽച്ചക്രങ്ങൾക്കും തടികൊണ്ടുണ്ടാക്കിയ വണ്ടിച്ചക്രങ്ങൾക്കും ശേഷം ചക്രം ഉപയോഗിച്ചുള്ള യാത്രാപഥത്തിലെ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം സൈക്കിളാണ്. സൈക്കിൾ കണ്ടുപിടിച്ചിട്ട് 2 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. എങ്കിലും ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തമാണ് സൈക്കിൾ. മോട്ടോർ വാഹനങ്ങളെല്ലാം ഇന്ധനം തീർന്ന് ചലനമറ്റുപോകുമ്പോഴും 2 ചക്രങ്ങളിൽ ഇത്തിരി കാറ്റും നിറച്ച് സൈക്കിൾ നമ്മുടെ ദൂരങ്ങളെ കീഴടക്കാൻ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് അന്തർധാരയാണ് സൈക്കിളിന്റെ രാഷ്ട്രീയം. കാരണം വലിപ്പമേറിയതും ആർഭാടകരവുമായ വണ്ടികൾ ഗാന്ധിയൻ കാഴ്ചപ്പാടിലില്ല. ഏറ്റവും ലളിതമായ യാത്രാമാധ്യമം എന്ന നിലയിൽ സൈക്കിളിന് ഗാന്ധിയൻ ജീവിത മാതൃകയോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം. ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സ്വാശ്രയ ബോധം ഉണ്ടാക്കിത്തരാൻ സൈക്കിളിന് സാധിക്കും. ആഡംബരങ്ങൾ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് സൈക്കിൾ ഓടിക്കുന്നവരെ നമ്മൾ പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തുന്നത്. തിരക്കുള്ള റോഡുകളിൽ സൈക്കിൾ ഓടിച്ചു വരുന്നവരോടുള്ള മനോഭാവം തന്നെ നമുക്ക് മോശമാണ്. മനുഷ്യനെ മെനക്കെടുത്താൻ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന മനോഭാവമാണ് അവരോട് പലർക്കുമുള്ളത്. സൈക്കിളിനെ കടത്തിവിടാനുള്ള മര്യാദ പലപ്പോഴും നമ്മൾ കാണിക്കാറുമില്ല. 40,000 രൂപ മുടക്കി ട്രെഡ്മില്ല് വാങ്ങുന്ന നമ്മൾ സൈക്കിൾ ഓടിക്കാൻ മടി കാണിക്കുന്നതിന് കാരണം ആഡംബര ഭ്രമമാണെന്ന് പറയാതെ വയ്യ. ഹോളണ്ട് ഇന്നും സൈക്കിളിന്റെ ഒരു ഈറ്റില്ലമാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സൈക്കിളിനെ സവാരിക്ക് ആശ്രയിക്കുന്നത് തമിഴ്നാടായിരിക്കാനാണ് സാധ്യത. സൈക്കിൾ ഒരു സംസ്കാരമാവുന്ന കാലം എപ്പോഴാണോ സംജാതമാവുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ നാടിന്റെ GDP ഉയരുന്നത് കാണാം. ഇന്ധനങ്ങൾക്ക് വേണ്ടിയുള്ള അമിത ചെലവ് മുഴുവൻ ഇതര വികസന കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ആ സമയം മുതൽ നമുക്ക് സാധിക്കും. 5-10 പേർക്ക് ഉപയോഗിക്കേണ്ട കാറുകൾ ഒരു വ്യക്തിക്ക് സഞ്ചരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ദയനീയ കാഴ്ച നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. ഒറ്റയ്ക്കാണ് നിങ്ങൾ ഓഫീസിൽ വരുന്നതെങ്കിൽ, ഒറ്റയ്ക്കാണ് നിങ്ങൾ കോളേജിൽ വരുന്നതെങ്കിൽ 5 പേർക്ക് സഞ്ചരിക്കാനുള്ള കാർ ഉപയോഗിക്കുന്നതിലെ സാംഗത്യം എന്തായിരിക്കും? ആഡംബരമല്ലാതെ മറ്റൊന്നുമല്ല. വലിയ യാത്രകൾക്ക് മോട്ടോർ വാഹനങ്ങളും ചെറിയ യാത്രകൾക്ക് സൈക്കിളും എന്ന ട്രാഫിക് സംസ്കാരം നമ്മൾ പ്രായോഗികമാക്കുന്നിടത്ത് നിന്ന് പുതിയ സാമ്പത്തിക ആരോഗ്യ സംസ്കാരം ഉയർന്നുവരും. അതുതന്നെ ഒരു വലിയ ഗാന്ധിയൻ സംസ്കാരമായി മാറുകയും ചെയ്യും. പക്ഷേ അങ്ങനെയൊക്കെ പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ കുറെ കൂടി പ്രബുദ്ധമാകേണ്ടതുണ്ട്. അറിവ് കൂടുന്തോറും ദുഃഖം കുറയുമെന്ന് പറയുന്നത് പോലെ പ്രബുദ്ധത കൂടുന്തോറും ആഡംബരം കുറയും. അങ്ങനെയെങ്കിൽ ആംസ്റ്റർഡാമിലുള്ളതിനേക്കാൾ സൈക്കിളുകൾ ഇന്ത്യയിലാണ് ഉണ്ടാവേണ്ടത്. കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയാണ്. ഗാന്ധി. പെട്ടെന്ന് ഓർമ്മ വരുന്നത് NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയാണ്. അരി വാങ്ങുവാൻ ക്യൂവിൽ തെങ്ങി നിൽക്കുന്നു ഗാന്ധി, അരിക കൂറ്റൻ കാറിൽ വന്നിറങ്ങുന്നു ഗോഡ്സേ. നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന ആഡംബരത്തെക്കുറിച്ച് കവി മുന്നേ കണ്ടിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാൻ? പക്ഷേ വരും, ഒരു നാൾ വരും, എല്ലാം തിരിച്ചറിയുന്ന ഒരു നാൾ. നിരത്തുകളിലൂടെ യാത്രകളുടെ ലളിതമായ ചക്രങ്ങൾ ഉരുളുന്ന നാളുകൾ വന്നണയുക തന്നെ ചെയ്യും. സംശയമേതുമില്ല.
0: സൈക്കിൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ലളിതമായി ഒരിളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കുക എന്നത് എന്തൊരു സുഖമുള്ള കാര്യമാണ്. അതിനു വേണ്ടത് എന്തെന്നറിയാമോ? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇന്നത്തെ ചോദ്യം സുഭാഷിന്റേതാണ്. പാമ്പുകൾക്ക് എങ്ങനെയാണ് വലിയ ഇരകളെ വിഴുങ്ങാനാകുന്നതെന്നതാണ് സുഭാഷ് ചോദിച്ചിരിക്കുന്നത്. പാമ്പിന്റെ ശാരീരികമായ പ്രത്യേകതയാണ് വലിയ ഇരകളെ പോലും വിഴുങ്ങാൻ അതിനെ സഹായിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു തലയിണ ഉറ തലയിണയ്ക്ക് പുറമേ കൂടി വലിച്ചെടുക്കുന്നത് പോലെയാണ് പാമ്പ് ഇര വിഴുങ്ങുന്നതെന്ന് പറയാം. അസാധാരണമായ ഇലാസ്തികതയാണ് പാമ്പിന്റെ ത്വക്കിനും മാംസപേശി

0: പേശികൾക്കുമുള്ളത്. താടിയെല്ലുകൾക്കാവട്ടെ നല്ല ചലന സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ തന്നെ വലിപ്പമുള്ള ഒരു ഇരയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം ആമാശയത്തിന് വികസിക്കുവാനും സാധിക്കും. കീഴ്ത്താടിയിലും മേൽത്താടിയിലുമുള്ള രണ്ടു പല്ലുകൾ വായ്ക്കുള്ളിലായ ഇരയെ പുറത്തേക്ക് രക്ഷപ്പെടാതെ നോക്കും. ഒരിക്കൽ ഇര വിഴുങ്ങിക്കഴിഞ്ഞാൽ മാസങ്ങളോളം അതിന് ആഹാരമില്ലാതെ കഴിയാനാകും. സ്വന്തം ശരീരത്തിന്റെ പകുതിയോളം ഭാരമുള്ള ഇരകളെ പാമ്പിന് വിഴുങ്ങാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: അഞ്ചാമത്തെ മകനെ വരരുചി തൂതപ്പുഴയുടെ തീരത്ത് ഉപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് നാരായണമംഗലം മനക്കാരെടുത്തുകൊണ്ടുപോകുമെന്ന് കരുതിയിട്ടുണ്ടാവുമോ? അറിഞ്ഞുകൂടാ. അന്നത്തെ നീലകണ്ഠൻ പട്ടതിരിപ്പാടിന്റെ കുട്ടികളോടൊപ്പം നാരായണനും വളർന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായ ചെയ്തികൾ കുട്ടി ചെയ്യാൻ തുടങ്ങി. ഉച്ചയിലായോടാ സൂര്യ ഉച്ചയായോടാ എന്ന് തുടങ്ങിയുള്ള ജൽപ്പനങ്ങൾ, കല്ലുരുട്ടിക്കയറ്റലും താഴോട്ടുരുട്ടലും, അത്തിപ്പൊറ്റ കുന്നിൻമുകളിൽ അതൊരു നിത്യകാഴ്ചയായി മാറിയപ്പോൾ മന കുട്ടിയെ തിരുവേഗപ്പുറയിൽ അഴകപ്പുന മനയിൽ വേദം പഠിക്കാൻ അയച്ചു. അവിടെ രണരാഘവനെല്ലൂർ എന്ന രായിരനെല്ലൂർ മലമുകളിലേക്കും വലിയ കല്ലുകൾ ഉരട്ടിക്കയറ്റി താഴേക്കുരുട്ടി കൈകൾ കൊട്ടി പൊട്ടിച്ചിരിച്ചു. എന്തായിരിക്കും ഈ പ്രവൃത്തിയിലൂടെ നാരായണത്വഭ്രാന്തൻ ഉദ്ദേശിച്ചത്? കഠിനമായി അധ്വാനിച്ചാലുണ്ടാകുന്ന ജീവിത സുഖത്തെക്കുറിച്ചായിരിക്കാനാണ് സാധ്യത. ഒരു തുലാം മാസം ഒന്നാം തീയതിയാണ് വനദുർഗയായ ദേവി നാരായണത്വഭ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷയായത്. പക്ഷേ നാരായണത്വഭ്രാന്തനെ കണ്ടു ഭയന്ന ദേവി ഓടി മറഞ്ഞെന്നും ഭക്തനു വേണ്ടി ഒരു പാറക്കല്ലിൽ തന്റെ തൃപ്പാദമുദ്രകൾ അവശേഷിപ്പിച്ചു എന്നുമാണ് കഥ. കാൽപ്പാടുകൾ ഇപ്പോഴുമുണ്ട്. കഴകവും പ്രതിഷ്ഠയുമില്ലാത്ത ക്ഷേത്രത്തിൽ ദേവിയുടെ പാദമുദ്രയിലാണ് പൂജ. ഭക്തർക്ക് നൽകുന്ന പ്രസാദം ആറാമത്തെ കാലടിക്കുഴിയിൽ ഊറുന്ന ശുദ്ധജലമാണ്. ഈ കുഴികൾ എല്ലാം ഒരു രാശിചക്രത്തിൽ ഒതുക്കിയാൽ കാലഗണനം സാധ്യമത്രേ. തുലാം ഒന്നിന് നടക്കുന്ന മലകയറ്റ ഉത്സവത്തിന് ധാരാളം ഭക്തർ എത്തിച്ചേരുന്നു. തൂതപ്പുഴയോരത്തെ പഞ്ചാരമണലിലെ ശ്മശാനഭൂമി, ഇവിടെയാണ് ആറു വിരലുകളുള്ള ആ മന്ദൻ കാലുകൾ പതിഞ്ഞത്. ഇവിടെ കിടന്നുറങ്ങി ഇവിടെ അലഞ്ഞു നടന്നു. ചുടലയിൽ നിന്ന് തീ കാഞ്ഞു. ചടങ്ങിന് ആളുകൾ കൊണ്ടുവന്ന അരി കൂട്ടി കഞ്ഞിവെച്ചു കുടിച്ചു. സുഖമായ ജീവിതം. ആഗ്രഹങ്ങളാണ് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സമ്മർദ്ദങ്ങളാണ് ദുഃഖമുണ്ടാക്കുന്നതെന്നും പഠിപ്പിക്കുകയായിരുന്നോ ആ മഹാത്മാവ്? അറിഞ്ഞുകൂടാ. മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ചുടലഭദ്രകാളി എന്തെങ്കിലും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ദിനം കൂടി വേണം കൂടുതലായി എന്ന് ഭ്രാന്തൻ, അത് പറ്റില്ല എന്നായപ്പോൾ ഒരു ദിനം നേരത്തെ മരിക്കണമെന്നായി ഭ്രാന്തൻ, അതും പറ്റില്ല എന്നായി ദേവി. സമയകാലങ്ങളെ തൊടാൻ ദൈവത്തിന് പോലും ആവില്ലെന്ന് തെളിയിക്കുകയായിരുന്നു ആ മഹാത്മാവ്? അറിഞ്ഞുകൂടാ. തന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും വരം ചോദിക്കണമെന്ന് ദേവി കൈകൂപ്പി തൊഴുതു. മനുഷ്യന്റെ മുന്നിൽ ദേവിയുടെ പ്രണാമം. മറ്റെവിടെയും സംഭവിക്കാത്ത ഐതിഹ്യം. ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിവെച്ചിട്ട് പോകാൻ ദേവിയോട് ഭ്രാന്തന്റെ നിർദ്ദേശം. വൈകല്യങ്ങളെ ഓർത്ത് വിഷാദിക്കുന്നതെന്തിന്? ഇതെല്ലാം നമുക്കൊപ്പമുള്ളതല്ലേ? കറുത്തിട്ടാണ്, വെളുത്തിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, തടിച്ചിട്ടാണ് എന്ന് തുടങ്ങിയ അപകർഷതകൾക്ക് എന്തർത്ഥമാണുള്ളത്? ഇതാണ് ഞാൻ, ഇതാണ് എന്റെ വ്യക്തിത്വം. അങ്ങനെയൊരു മഹത്തായ സന്ദേശം നൽകുകയായിരുന്നോ ആ മഹാത്മാവ്? അറിഞ്ഞുകൂടാ. വിധി നിഷേധങ്ങളിൽ ആഹ്ലാദിച്ചു. സ്വാതന്ത്ര്യം എന്തെന്ന് ശരിക്കും അറിഞ്ഞു. അപൂർവ പ്രതിഭ. തൂതപ്പുഴയിലെ പഞ്ചാരമണലിൽ മലർന്നുകിടന്ന് രാത്രിയുടെ ഏകാന്തതയിൽ എണ്ണിയെടുത്ത നക്ഷത്രങ്ങൾ, അവയുടെ സവിശേഷതകൾ കണക്കാക്കിയ ഗണിതം, അതൊക്കെ വച്ച് നാരായണത്വഭ്രാന്തൻ രചിച്ച കൃതിയാണ് പരഹിതകരണം എന്ന് വിശ്വാസം. രായിരനെല്ലൂരിന് കുറച്ചകലെ ഭ്രാന്താചലം, ഏകദേശം 200 അടി ഉയരമുള്ള ഒറ്റക്കൽ ഗുഹ. കിഴക്കുഭാഗത്ത് കരിമ്പാറയിൽ കൈനഖം കൊണ്ട് തുരന്നെടുത്തതുപോലെ കാണുന്ന 3 ഗുഹാക്ഷേത്രങ്ങൾ. ഒറ്റ രാത്രി കൊണ്ട് ഭ്രാന്തന്റെ ഭൂതഗണങ്ങൾ നിർമ്മിച്ചതാണ് എന്ന് വിശ്വാസം. അവിടെയാണ് ആ കാഞ്ഞിരമരം, ഭ്രാന്തനെ ചങ്ങലക്കിട്ടെന്ന് വിശ്വസിക്കുന്ന കാഞ്ഞിരമരം. ചങ്ങലക്കണ്ണികൾ ഇപ്പോഴുമുണ്ട്. കുറേയധികം ചങ്ങലക്കണ്ണികൾ കാഞ്ഞിരമരത്തിനുള്ളിലാണ്. മരം വളർന്നപ്പോൾ ചങ്ങലക്കണ്ണികൾ ഉള്ളിലായി. ആമയൂർ മനക്കാരാണ് രായിരനെല്ലൂരിന്റെയും ഭ്രാന്താചലത്തിന്റെയും ഊരാളന്മാർ. രായിരനെല്ലൂരിന്റെ മുകൾ പരപ്പിൽ നിന്ന് താഴോട്ടു നോക്കുമ്പോൾ ഒരു സിര പോലെ മെലിഞ്ഞ് തൂതപ്പുഴ ഒഴുകുന്നത് കാണാം. പുലാമന്തോളിൽ നിന്ന് പള്ളിപ്പുറത്തേക്ക് ഒഴുകുന്ന ആ പുഴ നോക്കി ഈ പോക്കുവെയിലിൽ ആ ഭ്രാന്തൻ എത്ര നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടാവും?
2: കേരളത്തിന്റെ ഇതിഹാസവും പന്തീർകുലവും അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കരുണ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത
1: പോലെ മനസ്സോട് ചേർക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.

ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യ ഗാനം മദനോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം സലീൽ ചൗധരി, രചന ONV, ആലാപനം KJ യേശുദാസ്.

അടുത്ത ഗാനം റൗഡി രാമു എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ശ്യാം, രചന ബിച്ചു തിരുമല, ആലാപനം യേശുദാസ്.

0: ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം. സംഗീതം ഔസേപ്പച്ചൻ. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്, അമ്പിളി ഔസേപ്പച്ചൻ.
1: കളകളമിളകുമൊരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരിതൾ ദുരുമൊരാളികുലമിളകിയ ചുരുളകം.

ശ്രുതിസ്മൃതിയിൽ അടുത്ത ഗാനം നക്ഷത്രക്കൂടാരം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എസ് ബാലകൃഷ്ണൻ, രചന ബിച്ചു തിരുമല, ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

ചിത്രം ഞാൻ ഏകനാണ്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. രചന സത്യനന്ദിക്കാട്. ആലാപനം കെ എസ് ചിത്ര.

ചിത്രം പിക്നിക്. സംഗീതം എം കെ അർജുനൻ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം പി ജയചന്ദ്രൻ, പി മാധുരി.

ಅದಿಲ್ಲ ಅದಿಲ್ಲ ಬಿಡು ಬಿಡು ಬಿಡು ಬಿಡು ಬಿಡು ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. സംഗീതം ഇളയരാജ. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്.

0: ചിത്രം ലവ് സ്റ്റോറി. വരികൾ ചുനക്കര രാമൻകുട്ടി. ഈണം ശ്യാം. ആലാപനം കെ ജെ യേശുദാസ്.
1: Good evening, ladies and gentlemen. Hope you will enjoy this song.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ശ്യാം, രചന ചുനക്കര രാമൻകുട്ടി, ആലാപനം കെ ജെ യേശുദാസ്.

മണി എന്നിൽ വളർന്നിടും മന്മഥമോഹം അറിഞ്ഞുവോ ഏകാന്തതയുടെ തേരിൽ പുളകം വിതച്ചിടാം.

ശ്രുതിസ്മൃതികളിൽ അവസാന ഗാനം മദനോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം സലീൽ ചൗധരി, രചന ഒ എൻ വി, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. വിഷാദവും വിദ്വേഷവും ഒരു വിഷം പോലെ മനുഷ്യരക്തത്തിൽ പടരുന്ന ഒരവസ്ഥയെയാണ് ക്രാബ് ബക്കറ്റ് സിദ്ധാന്തം അഥവാ ഞണ്ട് മനോഭാവം എന്ന ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പൊരുൾ തിരയുന്ന ഏതൊരാൾക്കും മുന്നിൽ തെളിയുന്നത് ഒരു പാത്രത്തിൽ തടവിലാക്കപ്പെട്ട ഞണ്ടുകളുടെ ദയനീയ അവസ്ഥയാണ്. ആ പാത്രത്തിനുള്ളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരു ഓട്ടപാത തേടി ഒരു ഞണ്ട് വക്ക് വരെ ഇഴഞ്ഞു കയറുമ്പോൾ താഴെയുള്ള സഹജീവികൾ അതിനെ അഭിനന്ദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് തങ്ങളുടെ കരുത്തുറ്റ നഖങ്ങൾ കൊണ്ട് അതിനെ വലിച്ച് താഴെയിടുകയാണ്. തങ്ങൾക്ക് ലഭിക്കാത്ത ആകാശം മറ്റൊരാളും കാണണ്ട എന്ന ക്രൂരമായ വാശിയോടെ അവർ ആ ഞണ്ടിന്റെ ചിറകരിയുന്നു. ഒടുവിൽ ഒരു ഞണ്ടിനും രക്ഷപ്പെടാൻ കഴിയാതെ ആ പാത്രത്തിനുള്ളിൽ തന്നെ എല്ലാവരും നശിച്ചു പോകുന്നു. പ്രകൃതിയിലെ ഈ വിചിത്രമായ സ്വഭാവം മനുഷ്യരിലും അതേപടി ആവർത്തിക്കപ്പെടുന്നു എന്ന കണ്ടെത്തലാണ് ഈ സിദ്ധാന്തത്തെ പ്രസക്തമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും സമാനമായ രീതിയിൽ മറ്റുള്ളവരെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവർ കുറവല്ല. ഒരാൾ കഠിനാധ്വാനത്തിലൂടെയോ പുതിയ ആശയങ്ങളിലൂടെയോ വിജയത്തിന്റെ പടവുകൾ കയറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ കൈകൊടുക്കുന്നതിനു പകരം കാലു പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള ഭയത്തിൽ നിന്നോ അസൂയയിൽ നിന്നോ ആണ് രൂപപ്പെടുന്നത്. മറ്റൊരാൾ വിജയിക്കുന്നത് കാണുമ്പോൾ തങ്ങളുടെ കഴിവില്ലായ്മയോ പരാജയമോ കൂടുതൽ തെളിഞ്ഞു കാണുമോ എന്ന അപകർഷതാ ബോധം ഇവരെ അലട്ടുന്നു. എല്ലാവരും ഒരേ താഴ്ചയിൽ തന്നെ കഴിയണം എന്ന വികലമായ തുല്യതാ ബോധം ഇവർക്കിടയിൽ ശക്തമാണ്. ഒരാൾ മാത്രം ഉയരങ്ങളിലേക്ക് പറക്കുന്നത് തങ്ങളുടെ ഗ്രൂപ്പിന്റെ കെട്ടുറപ്പിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്ന ഈ ഞണ്ട് മനോഭാവക്കാർ സത്യത്തിൽ പുരോഗതിയുടെ ശത്രുക്കളാണ്. ഇത്തരമൊരു അന്തരീക്ഷം ജോലിസ്ഥലത്തോ കുടുംബത്തോ നിലനിൽക്കുന്നത് സൃഷ്ടിപരമായ ചിന്തകളെ മുരടിപ്പിക്കും. പുതിയ സ്വപ്നങ്ങൾ കാണുന്ന പലരും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ഭയന്ന് പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നു. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വികാസത്തിന് തടസ്സമാകുന്നത് ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികളാണ്. തങ്ങൾക്കും രക്ഷപ്പെടാനാവില്ല, മറ്റൊരാളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ല എന്ന ഈ വിനാശകരമായ മനസ്ഥിതി ഒരു വിഷലിപ്തമായ ചുറ്റുപാട് സൃഷ്ടിക്കുന്നു. ഇവിടെ കഴിവുള്ളവർ തളരുകയും അസൂയാലുക്കൾ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഞണ്ട് മനോഭാവത്തെ അതിജീവിക്കുന്നവരിലാണ് ലോകം എന്നും വിസ്മയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ അനാവശ്യ വിമർശനങ്ങൾക്ക് ചെവികൊടുക്കാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവരെക്കാൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുക. വിമർശനങ്ങൾ വളർച്ചയുടെ സ്വാഭാവികമായ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ തള്ളിക്കളയാനുള്ള മനക്കരുത്ത് ആർജിക്കണം. നമുക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള വിശാല മനസ്കതയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. മറ്റൊരാളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതിലൂടെ സത്യത്തിൽ നാം നമ്മുടെ തന്നെ ലോകത്തെയാണ് മനോഹരമാക്കുന്നത്. ഞണ്ടുകളെപ്പോലെ പരസ്പരം വലിച്ചു താഴെയിടുന്നതിനു പകരം പരസ്പരം കൈകോർത്ത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് മാനുഷികമായ ഔന്നത്യവും യഥാർത്ഥ വിജയവും കുടികൊള്ളുന്നത്.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ലൈംഗിക ന്യൂനപക്ഷങ്ങളും അവരുടെ സ്വത്വങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ലൈംഗിക ന്യൂനപക്ഷങ്ങളും അവരുടെ സ്വത്വങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യന്റെ സ്വത്വബോധത്തിന്റെ ഏറ്റവും വ്യക്തിപരവും എന്നാൽ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയവുമായ ഒരു വിഷയമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളും അവരുടെ സ്വത്വങ്ങളും. സമൂഹം അറിഞ്ഞോ അറിയാതെയോ അവരോട് കാണിക്കുന്ന ഇരട്ടത്താപ്പുകളും മുൻവിധികൾക്കും ഒരു ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ മറുപടി നൽകാൻ കഴിയണമെങ്കിൽ അതേക്കുറിച്ച് ശാസ്ത്രീയമായ ധാരണ ഉണ്ടാകണം. നമ്മളിൽ പലർക്കും ലൈംഗികത എന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. എന്നാൽ മനുഷ്യന്റെ ലൈംഗികതയും ലിംഗഭേദവും വളരെ സങ്കീർണവും വിശാലവുമാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കരൺ ജോഹർ തന്റെ ആത്മകഥയിലൂടെ സ്വയം ഒരു സ്വവർഗ അനുരാഗിയാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ നടത്തിയ ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഞാൻ ഒരു പുരുഷനായിട്ടാണ് ജനിച്ചത്. എന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. അത് എന്നെ കൂടുതൽ പുരുഷനാക്കുന്നു. ഈ വാക്കുകൾ ലിംഗഭേദം എന്നത് ശാരീരികമായ ഒന്നിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് ഓരോ വ്യക്തിയുടെയും ആന്തരികമായ ബോധ്യമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമൂഹം ഈ സ്വത്വങ്ങളെ ഒരു മാനസിക പ്രശ്നമായോ സ്വഭാവ ദൂഷ്യമായോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരമായോ കണ്ട ഒരു തലമുറയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. എന്നാൽ ശാസ്ത്രം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് നൽകുന്നത്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ന്യൂറോ സയൻസ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്വവർഗാനുരാഗം ഉടലെടുക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ചില സ്വാഭാവികമായ ജൈവപരവും ഘടനാപരവുമായ വ്യതിയാനങ്ങൾ മൂലമാണ് എന്നാണ്. തലച്ചോറിലെ മീഡിയൽ ടെമ്പറൽ ലോബി പോലുള്ള ചില ഭാഗങ്ങളിലുള്ള ചെറിയ മാറ്റങ്ങൾ സ്വവർഗ പ്രണയത്തിന് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗവേഷകർ പറയുന്നു, ലൈംഗിക ആഭിമുഖ്യം എന്നത് ഒരാൾ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് ജനിതക ഘടകങ്ങൾ, ഹോർമോൺ സ്വാധീനം, തലച്ചോറിന്റെ ഘടനാപരമായ വികസനം തുടങ്ങിയ പല ഘടകങ്ങളാൽ നിർണയിക്കപ്പെടുന്ന ഒന്നാണ്. അതായത്, ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യം അവരുടെ കണ്ണിന്റെ നിറം പോലെ തികച്ചും സ്വാഭാവികമായ ഒരു ജൈവിക പ്രതിഭാസമാണ്. ഇത് ഒരു തെറ്റോ അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗമോ അല്ല. ലോകാരോഗ്യ സംഘടന പോലും സ്വവർഗാനുരാഗത്തെ രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ട് വർഷങ്ങളായി. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ലെസ്ബിയൻ എന്ന വാക്കുപോലും തെറ്റിദ്ധാരണകളോടെയാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഈ വാക്കിന്റെ ചരിത്രം വളരെ ലളിതമാണ്. പുരാതന ഗ്രീസിൽ സാഫോ എന്ന കവയിത്രിയുടെ രചനകളിൽ സ്ത്രീ സ്വവർഗാനുരാഗം വിഷയമായി വന്നിട്ടുണ്ട്. സാഫോ ജനിച്ചത് ലെസ്ബോസ് എന്ന ദ്വീപിലാണ്. ആ ദ്വീപിന്റെ പേരിൽ നിന്നാണ് ലെസ്ബിയനിസം എന്ന പദവും അങ്ങനെ ലെസ്ബിയൻ എന്ന സ്വത്വവും രൂപം കൊണ്ടത്. ഒരു വാക്കിന്റെ വഴി അറിയുമ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനത്തിൽ തന്നെ മാറ്റം വരും. നമ്മുടെ സമൂഹം ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഒരു വശത്ത് ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടാൽ അവൾ വേണ്ടത്ര മറച്ചല്ല വസ്ത്രം ധരിച്ചത് എന്ന് പറഞ്ഞ് പീഡനക്കാരനെ ന്യായീകരിക്കുകയും ഇരയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവം നിലനിൽക്കുന്നു. മറുവശത്ത് ലെസ്ബിയൻ പങ്കാളികളെ പരസ്യമായി എതിർക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹം സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ലൈംഗിക അവകാശങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വവർഗാനുരാഗികൾക്ക് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ

0: സൗന്ദര്യമില്ലായ്മ, നടപ്പ്, ശബ്ദം, പൊക്കമില്ലായ്മ, വിക്കൽ, വളവ്, കൂന് എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ബോഡി ജെൻഡർ ഷെയ്മിങ്ങുകൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്റെ പ്രാഥമിക കടമ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും അംഗീകരിക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യം എന്നത് അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പോ രോഗമോ അല്ല, അത് അവരുടെ അസ്തിത്വമാണ്. അവർക്ക് നമ്മളെപ്പോലെ സന്തോഷിക്കാനും ജീവിക്കാനും ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനുമുള്ള അവകാശമുണ്ട്. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുക എന്നാൽ അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക, അവർക്ക് വിവേചനമില്ലാതെ ജീവിക്കാൻ അവസരം നൽകുക, നിയമപരവും സാമൂഹികവുമായ തുല്യത ഉറപ്പാക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ ലോകം എല്ലാവർക്കുമുള്ളതാണ്. ഒരാളുടെ സ്നേഹം എങ്ങനെയാണ് എന്നതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നത് മനുഷ്യത്വപരമല്ല. നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരാളുടെ സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ വിശാലമായ ഒരു സമൂഹം പടുത്തുയർത്താൻ സാധിക്കണം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ നിതില, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ HPD എന്ന വ്യക്തിത്വ വൈകല്യത്തെ കുറിച്ചാണ്. എക്സസീവ് ഇമോഷണാലിറ്റിയും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറുമാണ് HPDയുടെ പ്രധാന സവിശേഷതകൾ. HPD ഉള്ള വ്യക്തിക്ക് അറ്റൻഷൻ സെന്റർ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഡിസ്കംഫർട്ട് അനുഭവപ്പെടാം. ഒരു ഗ്രൂപ്പിൽ എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് താൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ വരാം. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, HPD ഉള്ള വ്യക്തിക്ക് ഇമോഷൻസ് വളരെ സ്ട്രോങ്ലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. സന്തോഷമാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആവാനും വിഷമമാണെങ്കിൽ അത് വളരെ ഇമോഷണലായി പ്രകടിപ്പിക്കാനും കഴിയും. ഇവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാം. കുറച്ചു മുമ്പ് സന്തോഷത്തിലായിരുന്ന ഒരാൾ ചെറിയൊരു നിരാശ വന്നാൽ പോലും ഉടനെ അപ്സെറ്റ് ആകാം. അപ്പിയറൻസിന് HPD ഉള്ള വ്യക്തി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കുന്നതിനും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. സംസാര രീതിയിലും ചില പ്രത്യേകതകളെല്ലാം കാണാം. HPD ഉള്ള വ്യക്തി വളരെ ഇമോഷണലായി സംസാരിച്ചേക്കാം. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവമായിരുന്നു, ഞാൻ ഒരുപാട് ഹേർട്ടായി, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായ വിവരങ്ങൾ കുറവായിരിക്കും. ഇവർ ചെറിയ കാര്യങ്ങൾ പോലും ഡ്രമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, HPD ഉള്ള വ്യക്തി കള്ളം പറയുകയാണെന്ന് എന്നല്ല. അവർ അനുഭവിക്കുന്ന ഇമോഷൻസ് യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി കൂടുതൽ ഡ്രമാറ്റിക് ആയിട്ട് തോന്നാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വളരെ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു സുഹൃത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണെന്ന് ആദ്യം തോന്നാം. പിന്നീട് മറ്റൊരാൾ വേറെ അഭിപ്രായം പറഞ്ഞാൽ അതും വിശ്വസിക്കും. റിലേഷൻഷിപ്സ് സംബന്ധിച്ച് ഒരു പ്രത്യേകത കാണാം. ഇവർക്ക് റിലേഷൻഷിപ്സില് യഥാർത്ഥത്തെക്കാൾ കൂടുതൽ ക്ലോസ് ആയിട്ടെല്ലാം പെർസീവ് ചെയ്യാം. വളരെ കുറച്ച് നാളത്തെ പരിചയം മാത്രമുള്ള ഒരാളാണെങ്കിൽ പോലും ക്ലോസ് ഫ്രണ്ടായിട്ട് കരുതാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഓഫീസിലെല്ലാരും മറ്റൊരു സ്റ്റാഫിന്റെ അച്ചീവ്മെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കോൺവെർസേഷൻ സ്വന്തം അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാനേ ഇവർ ശ്രമിക്കും. ഇത്തരം കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി വരുന്നത് HPD അല്ല. പക്ഷേ ഈ പാറ്റേൺ വർഷങ്ങളായി പല സാഹചര്യങ്ങളിലും തുടർച്ചയായി കാണപ്പെടുകയും റിലേഷൻഷിപ്സ്, വർക്ക്, ഡെയിലി ഫങ്ഷനിങ് എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ HPD യെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇനി HPD ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് നോക്കിയാലോ? ഒരൊറ്റ കാരണം പറയാൻ കഴിയില്ല. ജനറ്റിക് ഫാക്ടേഴ്സ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, പാരന്റിങ് സ്റ്റൈൽ, ഫാമിലി എൻവയോൺമെന്റ് ഇവയെല്ലാം ഇതില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. HPDയുടെ പ്രധാന ട്രീറ്റ്മെന്റ് സൈക്കോതെറാപ്പിയാണ്, പ്രത്യേകിച്ച് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT. CBT HPD ഉള്ള ഒരു വ്യക്തിയെ സ്വന്തം തോട്ട്സിനെയും ഇമോഷൻസിനെയും ബിഹേവിയർ പാറ്റേൺസിനെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂടാതെ സൈക്കോ ഡൈനാമിക് തെറാപ്പിയും സപ്പോർട്ടീവ് തെറാപ്പിയും ഉപയോഗിക്കാറുണ്ട്. ഈ തെറാപ്പീസ് വഴി HPD ഉള്ള ഒരു വ്യക്തിക്ക് ഹെൽത്തിയർ റിലേഷൻഷിപ്സ്

ഡെവലപ്പ് ചെയ്യാനും ഇമോഷൻസിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനും സാധിക്കും. എച്ച് പി ഡിക്ക് മാത്രം പ്രത്യേകമായിട്ട് മെഡിക്കേഷൻസ് ഇല്ല. എന്നാൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രധാന പ്രശ്നങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് നൽകാൻ കഴിയും. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, എച്ച് പി ഡി ഉള്ള വ്യക്തിയെ അറ്റൻഷൻ സീക്കർ അല്ലെങ്കിൽ ഡ്രാമ പേഴ്സൺ എന്ന രീതിയിൽ മാത്രം കാണുന്നത് ശരിയല്ല. എച്ച് പി ഡി ഉള്ള വ്യക്തിയുടെ ബിഹേവിയറിന്റെ പിന്നിൽ അറ്റൻഷൻ, അക്സെപ്റ്റൻസ്, വാലിഡേഷൻ എന്നിവയ്ക്കുള്ള ശക്തമായ ഒരു ആവശ്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എച്ച് പി ഡി ഉള്ള വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം മനസ്സിലാക്കാനും ആവശ്യമായ സഹായം ലഭിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എനിക്കറിയാം എന്റെ ഡയറിയിലെത്തെ ആളുകൾ കേവലം രോഗവിവരങ്ങളല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ നോവുകളുടെയും വിങ്ങലുകളുടെയും നേർസാക്ഷ്യങ്ങളാണ്. ഇന്ന് എന്റെ ഈ ഡയറിയിൽ, ഇന്നത്തെ ഈ ദിവസം, ഞാനൊരു 22-കാരന്റെ കഥയാണ് എഴുതി വച്ചിരിക്കുന്നത്. രാഹുൽ, നല്ല ഉയരവും വെളുത്ത നിറവുമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി. ക്ലിനിക്കിലേക്ക് അവൻ കടന്നു വന്നത് ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട് തല താഴ്ത്തി പിടിച്ചായിരുന്നു. അവനെ അലട്ടിയിരുന്ന പ്രശ്നം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. സ്വന്തം മൂക്കിന്റെ ഭംഗിക്കുറവ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുമോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം. അവന്റെ മൂക്കിന് സത്യത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. തികച്ചും സാധാരണമായ മുഖത്തിന് ചേരുന്ന ഒരു മൂക്ക്. പക്ഷെ രാഹുലിന്റെ കണ്ണിൽ അവൻ ലോകത്തിലെ ഏറ്റവും വിരൂപനായ മനുഷ്യനായിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോഴൊക്കെ തന്റെ മൂക്ക് വല്ലാതെ വളഞ്ഞിട്ടാണെന്നും അത് മറ്റുള്ളവർ കണ്ട് തന്നെ കളിയാക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയുമോ? ഞാൻ ഈ മൂക്ക് അറുത്തുകളയട്ടെ എന്നാണ്. തുടക്കത്തിൽ വീട്ടുകാർ വിചാരിച്ചത് ഇത് വെറുമൊരു തോന്നലാണെന്നാണ്. അവരവനെ തിരുത്താൻ ശ്രമിച്ചു, ശിക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ പതിയെ പതിയെ രാഹുൽ കോളേജിൽ പോകുന്നത് നിർത്തി. സുഹൃത്തുക്കളെ ഒഴിവാക്കി. പുറത്തിറങ്ങുമ്പോൾ മുഖം മാസ്ക് ഉപയോഗിച്ച് പൂർണ്ണമായി മറയ്ക്കാൻ തുടങ്ങി. ജീവിതത്തിൽ 3-4 മണിക്കൂറുകൾ അവൻ കണ്ണാടിയുടെ മുന്നിൽ തന്നെ ചെലവഴിച്ചു. എത്രയോ തവണ കത്തിയെടുത്ത് അത് കണ്ടിച്ചു കളഞ്ഞാലോ എന്ന് തോന്നിയിട്ടുണ്ട് എന്നവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മൂക്കിലെ ആ വലിയ പോരായ്മ മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കി ഒടുവിൽ ഒരു ഘട്ടത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന വാശിയിലായി അവൻ. എന്തിന് പ്ലാസ്റ്റിക് സർജറി? അതായിരുന്നു വീട്ടുകാരുടെ ചോദ്യം. അതാരായാലും അങ്ങനെ തന്നെ ചോദിച്ചു പോകും. ഒരു കുഴപ്പവുമില്ലാത്തൊരു മൂക്ക്, വെറുതെ ഇരിക്കുന്നൊരു മൂക്ക്, അതിനെന്തിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം? അങ്ങനെയാണ് വീട്ടുകാർ അവനെ എൻ്റെ അടുക്കലെത്തിക്കുന്നത്. രാഹുൽ അനുഭവിച്ചിരുന്നത് വലിയൊരു മാനസിക രോഗമൊന്നുമല്ല, മറിച്ച് ഗുരുതരമായൊരു മാനസികാവസ്ഥയാണ്. മനഃശാസ്ത്ര ലോകത്ത് ഇതിനെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, BDD എന്ന് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. അതായിരുന്നു അവൻ്റെ പ്രശ്നം. തങ്ങളുടെ ശരീരത്തിലോ മുഖത്തോ ഉള്ള വളരെ ചെറിയൊരു പോരായ്മയെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാങ്കല്പിക കുറവിനെ മനസ്സിൽ വലുതാക്കി കാണിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് നിരന്തരം കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ഇതൊരു ശാരീരിക പ്രശ്നമേ അല്ല, മറിച്ച് ചിന്തകളെ ബാധിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ പറയാം. സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച്, അത് രാഹുൽ ചിന്തിച്ചതുപോലെ മൂക്കാവാം, അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ നിറമാവാം, മുടിയാകാം, എന്തുമാകാം, അതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുക, മണിക്കൂറുകളോളം കണ്ണാടിയിൽ നോക്കുക, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കാൻ പേടി തോന്നുക, മറ്റുള്ളവർ എപ്പോഴും തൻ്റെ ആ കുറവിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്ന് വിശ്വസിക്കുക, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സാമൂഹിക ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഉൾവലിയുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. മനസ്സിൻ്റെ കണ്ണാടിയിലാണ് ഇവർക്ക് പോരായ്മകൾ തോന്നുന്നത്, യഥാർത്ഥ കണ്ണാടിയിലല്ല. രാഹുലിന് ആവശ്യം ഒരു പ്ലാസ്റ്റിക് സർജന്റെ കത്തിയായിരുന്നില്ല, മറിച്ച് അവൻ്റെ ചിന്തകളെ തിരുത്താൻ സഹായിക്കുന്ന കൃത്യമായ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയുമായിരുന്നു. തുടർച്ചയായ തെറാപ്പി സെഷനുകൾ ഞാൻ അവന് തീരുമാനിച്ചു.
തന്റെ ചിന്തകളിലെ തെറ്റായ ധാരണകളെ തിരിച്ചറിയാൻ അതിലൂടെ രാഹുലിന് സാധിച്ചു എന്നതാണ് സത്യം. പൂർണ്ണതയുള്ള ശരീരത്തിലല്ല, മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ ഭംഗിയെന്ന് അവൻ പതിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനും സന്തോഷമായി, ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി. അവൻ മാസ്കുകൾ മാറ്റിവെക്കാൻ തുടങ്ങി. ആത്മവിശ്വാസത്തോടെ വീണ്ടും സമൂഹത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണാടി നോക്കുന്നതിൻ്റെ അളവും സമയവും കുറഞ്ഞിരിക്കുന്നു. മെല്ലെ മെല്ലെ അവൻ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിലേക്ക് നടന്നു തുടങ്ങി. ചുറ്റുമുള്ള മനുഷ്യരെ അവരുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പേരിൽ അളക്കുന്ന ഈ പുതിയ കാലത്ത് പെർഫെക്റ്റാകാനുള്ള അനാവശ്യമായ സമ്മർദ്ദം പലരിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. രൂപത്തിലല്ല, നമ്മുടെ ചിന്തകളിലാണ് വെളിച്ചം നിറയേണ്ടത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടതില്ലല്ലോ അല്ലേ? അങ്ങനെ വെളിച്ചമുള്ള, തെളിച്ചമുള്ള എത്രയോ താളുകൾ ഈ ഡയറിയിൽ ഇനിയുമുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ ഞാൻ പിന്നാലെ പങ്കുവയ്ക്കാം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അനഘ രതീഷ്. ഞാൻ വെളിയന്നൂർ നിന്നാണ് വരുന്നത്. ഞാൻ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ്. തമിഴ് സോങ്ങുകളാണ് ഏറ്റവും അധികം ഇഷ്ടം. കരുടാശൈലിയ റേഡിയോ കേൾക്കാറുണ്ട്. അതിലെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. ഇനി ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നരിവേട്ട സിനിമയിലെ മിന്നൽ വള പാട്ടാണ്.

ഞാൻ അഖില, വരുന്നത് ചാങ്ങയിൽ നിന്നാണ്. പഠിക്കുന്നത് വെളിയന്നൂർ യു പി എസ്സിലാണ്. കരുണാസായി റേഡിയോ ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള പാട്ട് വെടിക്കെട്ട് സിനിമയിലെ ആടനെ കണ്ടാൽ പാടുന്നതാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് അഭിനയ, ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വരുന്നത് പൂതങ്കോട്. ഞാൻ കരുണ സൈഡ് റേഡിയോ കേൾക്കാറുണ്ട്. എനിക്ക് മലയാളം സോങ് പാട്ടാണ് ഇഷ്ടം. തുടരും സിനിമയിലെ കൺമണി പൂവേന്നാണ് ഇഷ്ടം.

പേര് വിഷ്ണു. എൻ്റെ വീട് നെടുമങ്ങാട്. ഞാൻ പഠിക്കുന്നത് ഏഴാണ്ടിലാണ്. സ്കൂള് വെളിയന്നൂർ. എനിക്ക് ആവേശത്തിലെ ഇല്ലും മിനാൻഡി സോങ്.

എന്റെ പേര് ആരാധ്യ, ഞാൻ ചാങ്ങയിൽ നിന്ന് വരുന്നു. എനിക്ക് പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. കൂടുതൽ മലയാളം പാട്ടുകളാണ് ഞാൻ കേൾക്കാറ്. എനിക്ക് പാട്ട് പാടാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂടുതൽ എം ജി ശ്രീകുമാർ അവരുടെയൊക്കെ പാട്ടുകൾ നല്ല ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസന്റെ പാട്ടുകളും ഇഷ്ടമാണ്. കൂടുതലായിട്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടം ജോസഫ് സിനിമയിലെ പൂമുത്തോളെ നിന്റെ വഴി ആ പാട്ടാണ് കൂടുതൽ ഇഷ്ടം കേൾക്കാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് ആർദ്ര, ഞാൻ താമസിക്കുന്നത് വെള്ളനാടാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പാട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോ പാട്ട് ഒരു മനോഹരമായ ഒരു കാര്യമാണ് പാട്ടെന്ന് പറയുന്നത്. നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റും. നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ഉണർത്തുകയും എൻജോയ് ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുന്നതാണ്. പലതരം പാട്ടുകളുണ്ട്. ഇപ്പോ ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകളുണ്ട്, സ്ലീപ്പിംഗ് സോങ്സ് ഉണ്ട്, പിന്നെ DJ മിക്സഡ് സോങ്സ് ഉണ്ട്. അങ്ങനെ പലതരം ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അങ്ങനെ പാട്ടുകൾ വളരെ മനോഹരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന്റെ കാട്ടും മനോഹരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടിയ ഒറ്റയ്ക്കാവും നോവിൽ ആ ഒരു പാട്ടാണ്. എനിക്കത് ഈ കരുണാസായി റേഡിയോയിൽ കേൾക്കണമെന്നുണ്ട്. രണ്ടുപേരും ഞാൻ പാടിത്തരാം.

എൻ്റെ പേര് അഭിനന്ദ. ഞാൻ മഴവൻകോട് നിന്ന് വരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കലാഭവൻ മണിയുടെ പാട്ടുകളും പിന്നെ നാടൻ പാട്ടുകളാണ്. കൂടുതൽ ഇഷ്ടമുള്ള

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് ശിവാനി. എനിക്ക് പാട്ട് പാടുന്നതിനെക്കാട്ടിയും കൂടുതൽ കേൾക്കാനിഷ്ടം. എനിക്ക് കരുണാസായി റേഡിയോ കൂടെ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചിന്മയുടെ മുത്തുമഴ എന്ന പാട്ടാണ്.

എന്റെ പേര് ശ്രീനന്ദന. ഞാൻ ആരനാട് നിന്നാണ് വരുന്നത്. കർണാസായിലെ റേഡിയോ ഞാൻ കേൾക്കാറുണ്ട്. എന്റെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അവിടെ മലയാളം പാട്ടുകൾ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്നലകളെ തിരികെ വരുമ്പോൾ പാട്ടാണ് എനിക്കിഷ്ടം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ
3: 2013 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഡോക്ടർ മധു വാസുദേവനായിരുന്നു. നടൻ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ഔസേപ്പച്ചന്റെ സംഗീതം, വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനം കേൾക്കാം.

2013 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഔസേപ്പച്ചനായിരുന്നു. നടൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് പ്രഭാവർമ്മയായിരുന്നു. ശ്രീറാമും മൃദുല വാര്യരും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

2013 മികച്ച ഗായകൻ കാർത്തിക്കും മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മിയുമായിരുന്നു. ഒറീസ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു കാർത്തിക്കിന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് രതീഷ് വേഗ. ജന്മാന്തരങ്ങളിൽ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇന്റർനെറ്റ് യുഗത്തിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള രക്ഷാകർത്തൃത്വം പരാജയമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക മനഃശാസ്ത്രം അതിന് ചില ബദൽ മാർഗങ്ങൾ വിശദമാക്കുന്നുണ്ട്. പഴയ തലമുറയിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള വളർത്തൽ രീതി ഒരു പരിധിവരെ വിജയിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളുടെ ഒരു നോട്ടം കൊണ്ട് തർക്കങ്ങൾ അവസാനിച്ചിരുന്ന കാലം, ശാരീരികമായ ശിക്ഷകളും ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന അധികാര സ്വരവും അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന വിവരങ്ങളും സാമൂഹിക ബന്ധങ്ങളും പൂർണമായും മുതിർന്നവരുടെ നിയന്ത്രണത്തിലായിരുന്നു. മാതാപിതാക്കൾക്ക് പുറമെ മറ്റൊരു ലോകം കുട്ടികൾക്ക് മുൻപിൽ വേറെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും വരവോടെ ആ ലോകം പൂർണമായും മാറിമറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് രക്ഷിതാക്കൾ ആരെങ്കിലും ഭയം കൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഫലശൂന്യമാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ സുരക്ഷിതത്വമില്ലെന്നോ അപമാനിക്കപ്പെടുന്നുവെന്നോ തോന്നിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്ക്രീനിൽ തൊട്ടുകൊണ്ട് അവർക്ക് മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടാം. അവിടെ അവർക്ക് അംഗീകാരവും സ്നേഹവും വിവരങ്ങളും നൽകാൻ അപരിചിതരായ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതത്തിലെ ഏക ശബ്ദമല്ല, മറിച്ച് അനേകം ശബ്ദങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടി സ്വാഭാവികമായും തന്നെ അംഗീകരിക്കുന്ന മറ്റിടങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെ ഭയം എന്നത് സ്വാധീനം ചെലുത്താനുള്ള ഏറ്റവും ദുർബലമായ ആയുധമായി മാറുന്നു. പതിറ്റാണ്ടുകളായി നടന്ന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാരീതികൾ കുട്ടികളെ അനുസരണയുള്ളവരാക്കില്ല എന്നാണ്. പകരം കാര്യങ്ങൾ ഒളിച്ചുവെക്കാനും നുണ പറയാനും മാതാപിതാക്കളിൽ നിന്ന് വൈകാരികമായി അകന്നു നിൽക്കാനും അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. പുറമേ അവർ അനുസരണ ഉള്ളവരെന്ന് തോന്നിച്ചേക്കാമെങ്കിലും ഉള്ളിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കും. സ്വഭാവം നിയന്ത്രിക്കപ്പെടുന്നുണ്ടാകാം, പക്ഷേ ഹൃദയബന്ധം അവിടെ ഇല്ലാതാകുന്നു. ഇത് കൗമാരപ്രായത്തിൽ കുട്ടികളെ അപകടകരമായ വഴികളിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. രക്ഷാകർത്തൃത്വത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭയമല്ല, മറിച്ച് സ്വാധീനമാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന ആളായിരിക്കുക എന്നതല്ല സ്വാധീനം ചെലുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടമായി മാറുക എന്നതാണ്. താൻ ചെയ്ത തെറ്റോ മനസ്സിലുള്ള സംശയമോ ഭയമോ മാതാപിതാക്കളോട് തുറന്നു പറയാമെന്നും അവിടെ താൻ അപമാനിക്കപ്പെടില്ല എന്നും ഉറപ്പുള്ള കുട്ടി എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ മാത്രമല്ല, നിങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കരുത്ത് നൽകുന്നത് നിങ്ങളോടുള്ള ഈ വിശ്വാസമാണ്. ഇതൊരു സോഫ്റ്റ് പാരന്റിംഗ് അല്ലെങ്കിൽ അമിതമായ ലാളന അല്ല. പ്രശസ്ത മനഃശാസ്ത്രജ്ഞരായ ഡയാന ബാംറിൻഡ്, സ്റ്റീൻബെർഗ് എന്നിവരുടെ പഠനങ്ങൾ പറയുന്നത് വ്യക്തമായ അതിരുകളും നിയമങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വൈകാരിക സുരക്ഷിതത്വം കൂടി നൽകുന്ന മാതാപിതാക്കളാണ് ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളെ വളർത്തുന്നത് എന്നാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മൂല്യങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളുകയും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. മുതിർന്നവരാകുമ്പോഴും അവർ മാതാപിതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നാഡീശാസ്ത്രപരമായി നോക്കിയാൽ ഭയത്തിലൂടെയുള്ള വളർത്തൽ കുട്ടിയിൽ സദാസമയവും സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തെയും പഠനശേഷിയെയും ദോഷകരമായി ബാധിക്കും. മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗം എപ്പോഴും ജാഗ്രതയിലായിരിക്കുമ്പോൾ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ശരിയായി വികസിക്കില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തി വളർത്തുന്ന കുട്ടികൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്ന സാഹചര്യത്തിൽ മാത്രമേ മസ്തിഷ്കം അതിന്റെ പൂർണമായ കഴിവിലേക്ക് വികസിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്ക് മുൻപിൽ അവസാനമില്ലാത്ത വഴികളുണ്ട്. അവിടെ നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ നിങ്ങളവർക്ക് ഒരു സേഫ് ബേസ് അഥവാ സുരക്ഷിത താവളമായി മാറണം. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകൾ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കുന്ന ഒരു മനസ്സുകൂടിയാണ്. ഭയം കൊണ്ട് പിടിച്ചു നിർത്തുന്നതിനേക്കാൾ വലിയ നേട്ടം സ്നേഹം കൊണ്ട് കൂടെ നിർത്തുന്നതാണ്. ഇത് കുഞ്ഞിന്റെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും വാനോളമുയർത്തും. അറിവ് എന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ വെളിച്ചമാണ്. പഴയ രീതികൾ മാറ്റി ആധുനികമായ കാഴ്ചപ്പാടുകളോടെ കുട്ടികളെ വളർത്താൻ നാം തയ്യാറാകണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് സ്നേഹത്തോടെയും വിവേകത്തോടെയും നമുക്ക് കാത്തു സൂക്ഷിക്കാം. വിജ്ഞാനത്തിന്റെ ഈ പ്രവാഹം തടസ്സമില്ലാതെ തുടരട്ടെ. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഈ അറിവ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. അവരുടെ മസ്തിഷ്കത്തിന് സുരക്ഷിതത്വത്തിന്റെ ഒരു ലോകം നമുക്ക് നൽകാം. ലളിതമായ ബോധ്യങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്കവരെ വഴി നടത്താം. ഓരോ നിമിഷവും അവരുടെ ലോകം സ്നേഹനിർഭരമാണെന്ന് അവർ തിരിച്ചറിയട്ടെ.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ആരല്ലമ്മേ, വിധിയാ അത് അനുഭവിക്കണം. മലതി പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ, ഞാൻ ആരുമില്ല ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ അമ്മയുടെ വേണം. അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേണം, ഇനി ഒട്ടും അയക്കണ്ട.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാര്യങ്ങൾ
1: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് അഞ്ചൽ ഓയിൽ പാമ്പിനെ കുറിച്ച് കേൾക്കാം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പനത്തോട്ടങ്ങളിൽ ഒന്നാണ് അഞ്ചൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. കേരള സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ ഈ സ്ഥാപനം പരിസ്ഥിതി സൌഹൃദപരമായ കാർഷിക വ്യവസായത്തിന് മികച്ച ഉദാഹരണമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ, അഞ്ചൽ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഓയിൽ പാം ഫാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക കാർഷിക കേന്ദ്രമാണ്. പ്രകൃതി രമണീയമായ കുന്നിൻ ചരിവുകളാൽ സമൃദ്ധമായ ഈ പ്രദേശം വിനോദസഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. കേരളത്തിൽ എണ്ണപ്പന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1971 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത്. അക്കാലത്ത് വനഭൂമി പാട്ടത്തിനെടുത്താണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരള സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിൽ പാമോയിൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത്. അഞ്ചൽ മേഖലയിലെ വിവിധ എസ്റ്റേറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഫാമിന്റെ വിസ്തൃതി ഏകദേശം 3500 ഹെക്ടറിലധികം വരും. ഒരു ഹെക്ടറിൽ ശരാശരി 140 മുതൽ 150 വരെ എണ്ണപ്പനകൾ നട്ടുപിടിപ്പിക്കുന്നു. അതനുസരിച്ച് ലക്ഷക്കണക്കിന് എണ്ണപ്പനകളാണ് ഈ തോട്ടങ്ങളിലാകെയുള്ളത്. ഓരോ എസ്റ്റേറ്റും കിലോമീറ്ററുകളോളം പടർന്നു കിടക്കുന്ന ഹരിതാഭമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മലേഷ്യയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്ത ഉന്നത നിലവാരമുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. വിളവെടുക്കുന്ന എണ്ണപ്പന കുലകളിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കുന്നതിനായി അത്യാധുനികമായ ഫാക്ടറി യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളെ അപേക്ഷിച്ച് എണ്ണപ്പനകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പനന്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. സിനിമാ ചിത്രീകരണങ്ങൾക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഈ തോട്ടം തൊഴിൽ നൽകുന്നു. തോട്ടത്തിനുള്ളിൽ തന്നെ തൊഴിലാളികൾക്കായി ലയങ്ങളും സ്കൂളുകളും മറ്റടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തോട്ടത്തിനുള്ളിലെ റോഡുകളും പാലങ്ങളും ഈ മലയോര മേഖലയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. അഞ്ചൽ ഓയിൽ പാം ഫാം കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെയും വ്യാവസായിക പുരോഗതിയുടെയും ഒരു വലിയ അടയാളമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സാമ്പത്തിക നേട്ടം കൈവരിക്കാമെന്ന് ഈ സ്ഥാപനം തെളിയിക്കുന്നു. കൊല്ലം സന്ദർശിക്കുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട പച്ചപ്പാർന്ന ഒരിടം കൂടിയാണ് ഇത്.
2: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: ഒരു ഭിക്ഷു എന്റെ മേലങ്കിയുടെ തുമ്പ് കയ്യിലെടുത്ത് പദാനുപദം എന്നെ പിന്തുടരുന്നു. അയാൾ കാമവസ്തുക്കളിൽ ആശ വെടിഞ്ഞിട്ടില്ലെങ്കിൽ, വികാരങ്ങൾക്ക് വിധേയനായെങ്കിൽ, ദോഷമുള്ളവനാണെങ്കിൽ, ചിന്തയിൽ കാലുഷ്യമുള്ളവനാണെങ്കിൽ, ശ്രദ്ധയില്ലാത്തവനാണെങ്കിൽ, കാര്യമറിയാത്തവനാണെങ്കിൽ, ഏകാഗ്രതയില്ലാത്തവനാണെങ്കിൽ, ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനല്ലെങ്കിൽ, എന്നിൽ നിന്ന് വളരെ അകലെയാണ്. എന്താണ് ഇതിനു കാരണം? ആ ഭിക്ഷു ധർമ്മത്തെ കാണുന്നില്ല. ധർമ്മത്തെ കാണായകയാൽ എന്നെയും കാണുന്നില്ല. ഒരു ഭിക്ഷു ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് 100 കാതം അകലെയാണ്. അയാൾ കാമവസ്തുക്കളിൽ ആശ വെടിഞ്ഞവനും വികാരങ്ങൾക്ക് വിധേയമല്ലാത്തവനും ദോഷചിന്തയില്ലാത്തവനും ചിന്തയിൽ കാലുഷ്യമില്ലാത്തവനും ശ്രദ്ധാലുവും കാര്യമറിയാൻ കെൽപ്പുള്ളവനും ഏകാഗ്രതയുള്ളവനും അചഞ്ചല മനസ്കനും ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനുമാണെങ്കിൽ അയാൾ എന്റെ കൂടെ തന്നെയുണ്ട്. ഞാനും അയാളുടെ കൂടെ തന്നെയുണ്ട്. എന്താണ് കാരണം? ആ ഭിക്ഷു ധർമ്മം കാണുന്നു. ധർമ്മം കാണുന്നതിനാൽ എന്നെയും കാണുന്നു. ആശ വിടാത്തവൻ, അമർഷമുള്ളവൻ, അരികിലാണെങ്കിലും എത്ര അകലെയാണ്. കാമി നിഷ്കാമനിൽ നിന്ന്, തൃഷ്ണയുള്ളവൻ തൃഷ്ണ വറ്റിയവനിൽ നിന്ന്, ലോഭി നിർലോഭിയിൽ നിന്ന് എത്ര അകലെയാണ്. ബുദ്ധിമാൻ ധർമ്മത്തെ നേരിട്ട് സമഗ്രമായി അറിഞ്ഞ് നിഷ്കാമനും സരസ് പോലെ ശാന്തചിത്തനുമാകുന്നു. നിഷ്കാമനുമായി തൃഷ്ണയറ്റവനുമായി ലോഭമറ്റവനുമായി എത്ര അടുപ്പമാണ് നോക്കൂ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 22-ന്റെ തട്ടകത്തിലാണുള്ളത്. 1633 ജൂൺ 22, ശാസ്ത്ര ചരിത്രത്തിലെ രസകരമായ ഒരേടാണ് ഗലീലിയുടെ ജീവിതത്തിലെ ഒരു സംഭവം. സൗരയൂഥ വ്യവസ്ഥയെ സംബന്ധിച്ച വിവാദപരമായി തീർന്ന പുസ്തകമെഴുതിയതിൻ്റെ പേരിൽ റോമിൽ മതവിചാരണയ്ക്ക് വിധേയനായ ഗലീലിയോ ജീവ അപായം മുന്നിൽ കണ്ട് തനിക്കു തെറ്റിപ്പറ്റിയതായി സമ്മതിച്ചു കൊടുത്തു. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന കോപ്പർനിക്കസ് സിദ്ധാന്തം പിന്തുണച്ചത് തനിക്കു പറ്റിയ വീഴ്ചയായി സമ്മതിച്ച് പുരോഹിത വിഡ്ഢികളുടെ മുമ്പിൽ തലതാഴ്ത്തി മുട്ടുകുത്തിയ ഗലീലിയോ ആ സന്ദർഭത്തിൽ ശാസ്ത്രസത്യം നിഷേധിക്കാനാവാതെ താണശബ്ദത്തിൽ മന്ത്രിക്കുന്നു. എന്നാലും അത് ചലിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. 1633 ജൂൺ 22 അതിനു സാക്ഷിയാകുന്നു. 1675 ജൂൺ 22 ലോകപ്രശസ്തമായ ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം ദേ സ്ഥാപിതമായിരിക്കുന്നു. 1941 ജൂൺ 22 നാസിപ്പട സോവിയറ്റ് യൂണിയനിൽ. 32 ലക്ഷം നാസി പട്ടാളം സോവിയറ്റ് യൂണിയന്റെ മണ്ണിലേക്ക് ഇരച്ചു കയറുന്നു. പക്ഷേ ബാർബറോസെ ഓപ്പറേഷൻ ഹിറ്റ്ലറിന്റെ സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. സാന്ധ്യരാഗങ്ങളിൽ ഇന്ന് കെ എസ് ചിത്രപാടിയ ഗാനം ആദ്യം കേൾക്കാം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നത് പോലെ, മേഘത്തുണ്ടകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച പാട്ട്.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധിരാഗത്തിൽ അടുത്തതായി സുഖ്വീന്ദർ സിംഗ് പാടിയ ഗാനം

സന്ധ്യയുടെ സുഗതചാരുത പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത് സ്പർശമണിയിക്കുന്നു. നെയ്യാറ്റിൻകര വാസുദേവൻ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ അടുത്തതായി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഒന്ന് വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി. മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094, നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102 വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേൽ

0: ിലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം.
1: സ്വന്തം റേഡിയോ ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ദ്യരാഗങ്ങൾ. ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനമിത സാന്ധ്യരാഗത്തിലൂടെ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CISF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CISF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CISFന്റെ പ്രൊജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: जवानों का कल्याण और उनके परिवारों की संतुष्टि माननीय प्रधानमंत्री जी की सरकार की सर्वोच्च प्राथमिकता में एक है. जवानों के मानसिक तनाव को दूर करने और उनका मनोबल बनाए रखने के लिए CISF का प्रोजेक्ट मन हजारों कर्मियों और उनके परिवारों की काउंसलिंग कर रहा है.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന 2 വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യം നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കരി ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. ജി ബി രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രഞ്ജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം April 1 2031 March 31 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

0: മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ജോർജ് ഓണക്കൂർ സംസാരിക്കുന്നു.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ കാലം ക്യാമ്പസിൽ കഴിയാനുള്ളൊരു ഭാഗ്യം ഉണ്ടായാലും ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചു, ബി എ കഴിഞ്ഞു, എം എ കഴിഞ്ഞു, എം ഫില്ല് കഴിഞ്ഞു, പി എച്ച് ഡി കഴിഞ്ഞു. അപ്പം ഇത്രയും വർഷം കോളേജിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി.
2: ഇപ്പോൾ വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപകനായി
1: അത് പിന്നെ അങ്ങനെ വിദ്യാർത്ഥിയായി തന്നെ വളരെ വർഷങ്ങൾ, അത് കഴിഞ്ഞ് അധ്യാപകനായിട്ട് 33 വർഷം ഞാൻ കോളേജിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഒരു വളരെ സുദീർഘമായ ഒരു കാലഘട്ടം നമ്മുടെ കലാലയ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ജീവിതം എന്ന് ഞാൻ വായിച്ചെടുക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഒതുങ്ങി ഒരു മൂലയിലിരുന്ന് പഠിച്ച് മിടുക്കനായ ഒരാളല്ല, വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് അന്ന് തന്നെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു കാർഷിക പാരമ്പര്യത്തിൽ വളർന്ന് ഒത്തിരി ചങ്ങാതിമാരുമായിട്ട് കുട്ടിക്കാലത്ത് എന്താണ് നാടകം അഭിനയിച്ച് നൃത്തം പഠിച്ച് ഒക്കെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇനി അങ്ങനൊരു നല്ല പൈതൃകം വാസ്തവത്തിൽ എൻ്റെ ഗ്രാമം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം. ഒത്തിരി കൂട്ടുകാരികളുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്രാമത്തിൽ അധികം പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു ആൺതിരി, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഏകദേശം പറയാൻ എനിക്ക് സാധിക്കും. അപ്പം അങ്ങനെ വരുമെന്നുവെച്ചാൽ ഈ പെൺകുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സഹോദരിമാരുമായിട്ട് സുന്ദരിമാരുമായിട്ടുള്ളൊരു ചങ്ങാത്തത്തിൻ്റെ ഒരു രസ ഭംഗികളിലൂടെയാണ് ഞാൻ വളർന്ന് വരുന്നത്. പിന്നെ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് ഓയന്റി കുറിപ്പൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ സാഹിത്യ സമാജത്തെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. കോളേജ് വന്നപ്പോൾ ഞാൻ കോളേജ് സാഹിത്യ സമാജത്തിൻ്റെ ചെയർമാനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, പല വർഷം വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചയാളാണ് ഞാൻ. എം എക്ക് പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സെൻറ്റ് പെർക്കമൻസ് കോളേജിൽ. മഹാനായ പ്രേം നസീറിന് ശേഷം എസ് പി കോളേജിൽ ഒരു ഷേക്സ്പീരിയൻ നാടകം പ്രസൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കാണ്. കാരണം മർച്ചൻ്റ് ഓഫ് വെനീസ് പ്രേം നസീർ അവിടെ ആർട്സ് ക്ലബിൻ്റെ ചുമതല സെക്രട്ടറി ആയിരുന്ന കാലത്ത് എസ് പി കോളേജിൽ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ക്യാമ്പസിൽ വളരെ സജീവമായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായതുകൊണ്ട് ഈ ക്യാമ്പസ് എനിക്ക് അന്യമായ അനുഭവമല്ല. പല ആളുകളും നമ്മുടെ കോളേജ് ജീവിതത്തെക്കുറിച്ചോ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചോ ഒക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ക്യാമ്പസിനെ ഒരു കഥാപാത്രം ആക്കി രൂപാന്തരപ്പെടുത്തുക, അതിൻ്റെ എല്ലാ ഭംഗികളോടും കൂടി, സൗന്ദര്യത്തോടും കൂടി, സ്നേഹത്തോടും പ്രണയത്തോടും കൂടി രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കോളേജിൽ പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ക്യാമ്പസ് നോവൽ എഴുതാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ അനുഭവിച്ചത് എഴുതാവൂ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക, പക്ഷെ നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു ഭൂമികയിൽ നിൽക്കുമ്പോൾ അതിന് കൂടുതലൊരു സാന്ദ്രത ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഈ ക്യാമ്പസിൻ്റെ തുടിപ്പുകൾ, ഹൃദയത്തുടിപ്പുകൾ നേരിട്ട് അറിഞ്ഞ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ ഉൾക്കടൽ രൂപം കൊള്ളുകയാണ്. എനിക്ക് തോന്നുന്നത് 70s ഒടുവിൽ 80s ആദ്യം വന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സിനിമ ഉൾക്കടലാണ്. നമ്മൾ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് നമ്മൾ പറയുന്നത് പോലെ അന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമയായിരുന്നു ഉൾക്കടൽ എന്ന് പറയുന്നത്. കാരണം ഉൾക്കടലിലെ നായകൻ വേണു നാഗവള്ളി, ഒരിക്കലും വേണു നാഗവള്ളിയെ ഒരു നായകനാക്കി, ഒരു ചലച്ചിത്രത്തിൻ്റെ നായകനാക്കി സങ്കല്പനം ചെയ്യാൻ പോലും കഴിയാതിരുന്ന ഒരു കാലത്താണ് വേണുവിനെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അതിനകത്ത് രതീഷായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച ആൾ. എല്ലാം പുതിയ ആളുകളാണ്. വേണുവിൻ്റെ ആദ്യത്തെ ചിത്രം, രതീഷിൻ്റെ ആദ്യത്തെ ചിത്രം, തിലകൻ്റെ രണ്ടാമത്തെ ചിത്രം. അപ്പോൾ ഒരു പുതിയ ടീമിനെ വെച്ചിട്ട്, ഒരു പുതുമയുള്ള പ്രമേയം വെച്ചിട്ട് കോളേജ് ക്യാമ്പസിനെ ഒരു കഥാപാത്രമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നോവൽ സ്ക്രിപ്റ്റ് എൻ്റേത്, ഞാൻ എഴുതിയ കഥ, ഞാൻ എഴുതിയ തിരക്കഥ, അത് വെച്ച് പ്രിയപ്പെട്ട അന്നത്തെ ഏറ്റവും മൗലികമായ പ്രതിഭയുള്ള ഒരു ചലച്ചിത്രകാരൻ എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന കെ ജി ജോർജാണ് അത് ചെയ്യുന്നത്. പിന്നെ ഉൾക്കടൽ നോവൽ എന്നുള്ള നിലയിലും എന്നെ വല്ലാതെ ഒരു സുഖം തന്ന രണ്ടാമത്തെ നോവലാണ് ഉൾക്കടൽ. ഇത് ഇതിലെ സംഭവം പോലെ എൻ്റെ ജീവിതത്തിലൂടെ പോയതാണ്. രാഹുലൻ വളരെ വലിയൊരളവിൽ എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രമാണ്, രണ്ടാമത്തെ നോവലാണ്. ആദ്യത്തെ നോവൽ അഖില ആകാശം എന്റെ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ്. രണ്ടാമത്തെ അപ്പൊ ക്യാമ്പസായി എന്നെ ഞാൻ ജീവിച്ച, ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രണയങ്ങളും എല്ലാം അലയടിച്ചത് ക്യാമ്പസിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസ് വേറൊരു ഒരു കാര്യം പറഞ്ഞാൽ മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നോവലിസ്റ്റായ കോളേജ് അധ്യാപകനും ഞാൻ തന്നെയാണ്. സാധാരണ എഴുത്തുകാർ പറയും ഓഹ് എൻ്റെ നോവൽ സിനിമയാക്കി കോളവാക്കി എന്ന് പറയും, ഇല്ലേ? ഞാൻ അങ്ങനെ പറയില്ല ഒരിക്കലും. അത് രണ്ടും രണ്ട് കലാരൂപമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംതൃപ്തനാണ്. നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സംതൃപ്തിയുമുണ്ട്. ഞാൻ എൻ്റെ വളരെ ചെറിയൊരു കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചില ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്. ഞാൻ ആദ്യം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ സമ്മാനമായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കയ്യിൽ കിട്ടിയൊരു പുസ്തകം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ്, അൻ ഓട്ടോബയോഗ്രഫി. ആ പുസ്തകം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിക്കുമ്പോൾ അതിൻ്റെ സമർപ്പണ വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചതാണ്. അതിങ്ങനെയാണ്, ടു കമല ഹു ഈസ് നോ മോർ. അങ്ങനെയാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പുസ്തകം വായിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മൂവാറ്റുപുഴ ജവഹർലാൽ നെഹ്റു ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. മൂവാറ്റുപുഴ നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴ സ്ഥലമുണ്ട്, അടയാളപ്പെടുത്തി. ജവഹർലാൽ നെഹ്റു നെഹ്റു പാർക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു മാലയിടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഓപ്പൺ ജീപ്പിൽ ഒരു സുന്ദരിയായ സ്ത്രീയും രണ്ട് കൊച്ചുങ്ങളും കൂടെ വന്ന് പോയതും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവും സഞ്ജയും ആയിരുന്നു അത്. അത് കഴിഞ്ഞ് 1980 എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഈ അവാർഡ് എനിക്ക് തന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴേക്ക് തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വെച്ചിട്ടാണ് അവാർഡ് തരുന്നത്. പത്രക്കാരുടെ എല്ലാം വലിയൊരു തള്ളുണ്ടായി. അന്ന് ടെലിവിഷൻ ഇല്ല, ക്യാമറകൾ അങ്ങ് നിരന്നു റീജിയണൽ തിയേറ്ററിൻ്റെ താഴെ. ഞങ്ങൾ അവാർഡ് വിന്നേഴ്സിനെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ്, ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുക. ആദ്യത്തെ അവാർഡ് എനിക്കാണ് ഇല്ലം എന്ന നോവലിനാണ് അവാർഡ് തരുന്നത്.
2: ഇല്ലം
1: ഇല്ലം എൻ്റെ പേര് വിളിച്ചു. എനിക്ക് സ്റ്റേജിലേക്ക് കയറാൻ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം ഈ ക്യാമറകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമപ്രട നമുക്ക് പറയാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു, തൊഴുതുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീമതി ഗാന്ധി മുമ്പോട്ട് വന്നിട്ട് ഈ പത്രക്കാരെ മാറ്റിയിട്ട് എൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. എനിക്ക് വളരെ വലിയൊരു ത്രിൽ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. എഴുത്തുകാരെ ആദരിക്കുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് ഞാൻ അവരെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്.
0: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻ ഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ വേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: എന്തിനാ പ്രത്യക്ഷിതെല്ലാം?
1: ഇന്ന് പൂതൻ വരണ ദിവസല്ലേ?
0: പൂതനോ? അതെന്താ സാധനം?
1: അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ?
0: ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി?
1: പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറേ

0: ഇരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും.
1: എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ?
0: പിന്നെന്താ, ദാ കേട്ടോളൂ.

അങ്ങനെ മഞ്ഞേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ! ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തു നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു.

0: എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും.
0: സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ.

ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മക്ക് പാവം തോന്നി. അവള് പറഞ്ഞു,

0: മുത്തശ്ശി എത്ര പാവഭൂതം ലേ.
1: മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.

നിറഞ്ഞ കരിമ്പൂതം, ചെപ്പിന ജെമ്മണി കുത്തുമുലകളിൽ തേലിലിടയും പൂമാല്യം, ഉറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ പാർകുകൾ മുട്ടോളം, തോപ്പുകൾ മീതെ ചാർത്തിയ രമണി കെട്ടിയ വെള്ളം പാവ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ട് നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് കായലിനക്കരെ പോകാൻ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

ലളിതമായ വാക്കുകളിൽ ഗൃഹാതുരതയുടെയും നഷ്ടബോധത്തിന്റെയും കായലോരങ്ങൾ തീർക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് വയലാർ രാമവർമ്മ ബിഷറയ്ക്ക് കാറ്റുവേണ്ട എന്ന ചിത്രത്തിനു വേണ്ടി രചിച്ച കായലിനക്കരെ പോകാൻ എനിക്കൊരു എന്ന പാട്ട്. ഒരു നാടൻ പാട്ടിന്റെ ലാളിത്യത്തോടെ ജീവിതത്തിന്റെ അനിവാര്യമായ ദുരന്തത്തെയാണ് അവതരിപ്പിക്കുന്നത്. മലയാളിയുടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ബിംബങ്ങളിലൊന്നാണ് കായലും തോണിയും. ഈ ഗാനം കേൾവിക്കാരനെ കൊണ്ടുപോകുന്നത് ഒരു കുട്ടിയുടെ ഓർമ്മയിലെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ കായൽ തീരത്തേക്കും അവിടെ സ്നേഹത്തിന്റെ വള്ളം തുഴഞ്ഞിരുന്ന മുത്തശ്ശി എന്ന ലോകത്തിലേക്കുമാണ്. കവിതയുടെ ആദ്യ ഭാഗം സൃഷ്ടിക്കുന്നത് നിഷ്കളങ്കതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ലോകമാണ്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, ഒത്തിരി ദൂരം തുഴഞ്ഞു തരുവാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ഇവിടെ കായലുണ്ട്, കളിവള്ളമുണ്ട്, തുഴയാൻ മുത്തശ്ശിയുമുണ്ട്. വള്ളം എന്നത് കേവലം യാത്ര ചെയ്യാനുള്ള ഉപാധി മാത്രമല്ല, കുട്ടിയും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ്. ജീവിതമാകുന്ന

0: എന്ന കായലിലൂടെയുള്ള കുട്ടിയുടെ യാത്രയ്ക്ക് ദിശാബോധം നൽകുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി കേവലം സ്നേഹമൂർത്തിയല്ല, മറിച്ച് അറിവിന്റെയും കലയുടെയും വാഹക കൂടിയാണ്. അന്തിക്ക് അമ്പലമുറ്റത്ത് പോവുക, കഥകളിപ്പാട്ടുകൾ പാടുക, കളിവഞ്ചിപ്പാട്ടുകൾ പാടുക, ഈ വരികളിലൂടെ മുത്തശ്ശി എന്ന ബിംബം കേരളീയ സാംസ്കാരിക പൈതൃകത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സാംസ്കാരിക ആങ്കറായി മാറുന്നു. അങ്ങനെയുള്ള മുത്തശ്ശിയുള്ള ലോകം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണവും സുരക്ഷിതവുമാണ്. നിഷ്കളങ്കമായ ആ ലോകത്തേക്ക് യാഥാർത്ഥ്യത്തിന്റെ ഇരുട്ടും ദുരന്തവും കടന്നു വരുന്നത് വളരെ ലളിതവും എന്നാൽ തീവ്രവുമായ ഒരു ബിംബത്തിലൂടെയാണ്. കർക്കിടക കാറ്റത്തോരന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി. മലയാള കവിതയിൽ കർക്കിടകം എന്നത് ദുരിതത്തിന്റെയും രോഗത്തിന്റെയും കാലമാണ്. ഇവിടെ അത് മരണത്തിന്റെ നിഴലിനെ സൂചിപ്പിക്കുന്നു. മുൻപവർ ഞങ്ങൾ എന്ന ഭാവത്തിൽ ഒന്നിച്ചു തുഴഞ്ഞ കായലിലൂടെ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി. ഈ ഒറ്റപ്പെടലാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം. കുട്ടിയെ കൂടാതെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തേക്കുള്ള മുത്തശ്ശിയുടെ ഏകാന്ത യാത്രയുടെ സൂചനയാണിത്. കണ്ടില്ല എന്ന ഒറ്റവാക്കിൽ മരണത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യം കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ കവി പറയുന്നു. മുത്തശ്ശിയുടെ മരണം ഒരു പ്രകൃതി നിയമമായി മാറുമ്പോൾ കുട്ടിയുടെ ലോകം പെട്ടെന്ന് ഇരുണ്ടുപോകുന്നു. ഗാനത്തിന്റെ അവസാനത്തെ വരികളാണ് ഏറ്റവും കാവ്യാത്മകവും ദുഃഖാർദ്രവുമായ രംഗം. കുട്ടിയുടെ നിസ്സഹായതയെ വർണ്ണിക്കാൻ കവി ഉപയോഗിക്കുന്ന ബിംബം അസാധാരണമാണ്. അമ്പലക്കായലിൽ വള്ളം കിടന്നു, പമ്പി നടന്നു പങ്കായം. വള്ളം ഇപ്പോൾ അമ്പലക്കായലിൽ കിടക്കുന്നു. മുൻപ് അവർ ലക്ഷ്യത്തിലേക്ക് തുഴഞ്ഞെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷ്യത്തിനടുത്ത് വള്ളം നിശ്ചലമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് കുട്ടിയുടെ ജീവിതത്തിൽ വന്ന നിശ്ചലതയെയും ലക്ഷ്യബോധമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും ശക്തമായ പ്രതീകമാണ് പങ്കി നടന്ന പങ്കായം. പങ്കായം എന്നത് ചലനത്തിന്റെയും ദിശാബോധത്തിന്റെയും പ്രതീകമാണ്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ പങ്കായം കൃത്യമായ ദിശയിലേക്ക് വള്ളത്തെ നയിച്ചു. എന്നാൽ ഇപ്പോൾ അത് ലക്ഷ്യമില്ലാതെ നിസ്സഹായതയോടെ പമ്പി നടക്കുന്നു. മുത്തശ്ശി നഷ്ടപ്പെട്ടതോടെ ജീവിതമാകുന്ന കായലിൽ എങ്ങോട്ട് തുഴയണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഹൃദയഭേദകമായ ചിത്രം ഈ ഒരൊറ്റ വരിയിലൂടെ കവി പൂർണ്ണമാക്കുന്നു. ഗൃഹാതുരമായ ഒരു പാട്ടിൽ ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ അനിവാര്യമായ നഷ്ടബോധത്തിന്റെ സൗന്ദര്യമാണ് ഈ കവിതയുടെ കാതൽ.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്. പെണ്ണെഴുത്തിൽ ഇന്ന് ആത്മാവിൽ തീ പടർത്തുന്ന ഉതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിനെ കുറിച്ച് കേൾക്കാം. ലോക സാഹിത്യ ചരിത്രത്തിൽ ഒരേ ഒരു നോവൽ കൊണ്ട് അനശ്വരയായ എഴുത്തുകാരിയാണ് എമിലി ബ്രോണ്ടെ. 1847 പുറത്തിറങ്ങിയ ഉതറിംഗ് ഹൈറ്റ്സ് വെറുമൊരു പ്രണയകഥയല്ല, അത് മനുഷ്യനിലെ വന്യമായ വികാരങ്ങളുടെ, അടക്കാനാവാത്ത പകയുടെ, മരണത്തെപ്പോലും തോൽപ്പിക്കുന്ന ആത്മബന്ധത്തിന്റെ തീക്ഷ്ണമായ ആവിഷ്കാരമാണ്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ മൂഴ്സിലെ വിജനവും കാറ്റടിക്കുന്നതുമായ എസ്റ്റേറ്റുകളെ പശ്ചാത്തലമാക്കി വിരിഞ്ഞ ഈ ഗോത്തിക് നോവൽ ഇന്നും വായനക്കാരെ ഭ്രാന്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഇടം ഈ നോവലിലെ വെറുമൊരു പശ്ചാത്തലമല്ല. യോർക്ക്ഷയറിലെ ആ വിജനഭൂമി ഹീത്ത് ക്ലിഫിന്റെ കാടത്തമാണ്, കാതറിന്റെ അസ്ഥിരതയാണ്. അവിടെ അടിക്കുന്ന ഓരോ കാറ്റും മനുഷ്യന്റെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഗർജനമാണ്. ഒറ്റപ്പെട്ട എസ്റ്റേറ്റും മഞ്ഞും കാറ്റും മനുഷ്യനെ മാനസികമായി തകർക്കുകയും മാറ്റുകയും ചെയ്യുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ ആഴമേറിയ ബന്ധം എമിലി ബ്രോണ്ടെ അത്രമേൽ മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോവലിന്റെ ഹൃദയം ഹീത്ത്ക്ലിഫും കാതറിൻ എൻഷോയും തമ്മിലുള്ള ബന്ധമാണ്. സ്നേഹം ലഭിക്കാതെ വളർന്ന അനാഥനായ ഹീത്ത്ക്ലിഫിന് കാതറിൻ എല്ലാമായിരുന്നു. സാമ്പത്തിക നിലയും സ്റ്റേറ്റസും എല്ലാമുള്ള കാതറിൻ ഹീത്ത്ക്ലിഫുമായി പ്രണയത്തിലാകുന്നു. അവരുടെ പ്രണയത്തെ കാതറിൻ അടയാളപ്പെടുത്തുന്നത് ഐ എം ഹീത്ത്ക്ലിഫ് എന്ന വാക്കുകളിലൂടെയാണ്. ഇത് വെറുമൊരു പ്രണയമായിരുന്നില്ല, മറിച്ച് രണ്ട് ആത്മാക്കൾ ഒന്നായി തീരുന്ന മാന്ത്രികതയായിരുന്നു. എത്ര ആഴമേറിയ പ്രണയമുണ്ടായാലും സാമൂഹിക പദവി നിലനിർത്താൻ കാതറിന് എഡ്ഗർ ലിൻഡനെ വിവാഹം ചെയ്യേണ്ടി വരുന്നു. ഈ തീരുമാനമാണ് കഥയുടെ ഗതി മാറ്റുന്നത്. നഷ്ടപ്പെട്ട സ്നേഹം ഹീത്ക്ലിഫിന്റെ ഉള്ളിൽ പകയായി എരിയുന്നു. ആ സ്നേഹം പിന്നീട് പ്രതികാരമായി മാറി തന്റെ ശത്രുക്കളെ മാത്രമല്ല അവരുടെ വരും തലമുറകളെപ്പോലും വേട്ടയാടുന്നു. സ്നേഹത്തെ ആയുധമാക്കി പക തീർക്കുന്ന ഹീത്ക്ലിഫ് സാഹിത്യത്തിലെ ഏറ്റവും ക്രൂരനും എന്നാൽ ദയ അർഹിക്കുന്നവനുമായ നായകനായി മാറുന്നു. ഉത്തറിംഗ് ഹൈറ്റ്സിൽ മരണം ഒരു അവസാനമല്ല. കാതറിന്റെ മരണശേഷവും ഹീത്ക്ലിഫ് അവളെ വിട്ടുപോകുന്നില്ല. അവളുടെ കുഴിമാടത്തിനരികിൽ മറ്റൊരു കുഴിയെടുത്ത് കിടന്നുറങ്ങുന്ന ഹീത്ക്ലിഫ് പ്രണയത്തിന്റെ ഭ്രാന്തമായ അവസ്ഥയെയാണ് കാണിക്കുന്നത്. ആത്മാക്കൾക്ക് പോലും സമാധാനം കണ്ടെത്താൻ കഴിയാത്ത, പ്രേതങ്ങളും ഭ്രാന്തും പ്രകൃതിയും ഒന്നാകുന്ന ഒരു ഗോത്തിക് വിസ്മയമായി ഈ നോവൽ മാറുന്നു. സ്നേഹം എല്ലാം നേരെയാക്കും എന്ന മിഥ്യയെ എമിലി ബ്രോണ്ടെ ഇവിടെ തകർക്കുന്നുണ്ട്. എല്ലാ പ്രണയങ്ങളും വിശുദ്ധമല്ല. ചില പ്രണയങ്ങൾ നാശം വിതയ്ക്കുന്നവയാണ്. ഇന്നത്തെ കാലത്ത് നാം ചർച്ച ചെയ്യുന്ന ടോക്സിക് ലവ് എന്താണെന്ന് 1847 തന്നെ എമിലി ലോകത്തിന് കാണിച്ചു തന്നു. നിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ എങ്ങനെ ഒരാളെ അയാൾക്ക് ചുറ്റുമുള്ളവരെയും നരകത്തിലേക്ക് നയിക്കുമെന്ന് ഈ കൃതി ഓർമ്മിപ്പിക്കുന്നു. എമിലി ബ്രോണ്ടെ തന്റെ വരികളിലൂടെ നമ്മോട് പറയുന്നത് ഇതാണ്: സ്നേഹം സ്വർഗത്തിലേക്കുള്ള വഴിയാകാം, പക്ഷേ നിയന്ത്രണമില്ലാത്ത സ്നേഹം അത് നരകത്തിലേക്കുള്ള വാതിലുമാണ്. ഹീത്ക്ലിഫിനോടുള്ള കാതറിന്റെ പ്രണയം ഭൂമിക്കടിയിലെ പാറകൾ പോലെ നിശ്ചലവും ശാശ്വതവുമാണ്. പക്ഷേ ആ പാറകൾ തകർക്കുന്നത് പല ജീവിതങ്ങളെയാണ്. ഇന്നും പ്രസക്തമായ ഈ കൃതി മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട വശങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് കേൾക്കാം ചെമ്മീൻ. തിരശീലയിലെ കടൽ തീര കവിത. മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ നിത്യഹരിതമായി നിലകൊള്ളുന്ന ഒരു കടൽ തീര കവിതയാണ് 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചലച്ചിത്രം. തകഴിയുടെ അനശ്വരമായ നോവലിനെ അതേ തീവ്രതയോടെ ദൃശ്യവൽക്കരിച്ചപ്പോൾ അത് കേവലം ഒരു ചലച്ചിത്രമായി ഒതുങ്ങിയില്ല, മറിച്ച് ഒരു ജനതയുടെ വൈകാരിക ഭൂമികയായി രൂപാന്തരപ്പെട്ടു. കടലും കടൽത്തീരവും പ്രണയവും വിശ്വാസവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ ഇതിഹാസ ചിത്രം മലയാള സിനിമയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തിയുടെ കവാടം തുറന്നുകൊടുത്തു. തിരമാലകൾ തീരത്തെ തഴുകി മടങ്ങുന്നതുപോലെ ഈ ചലച്ചിത്രത്തിലെ ഓരോ രംഗവും പ്രേക്ഷക ഹൃദയത്തിൽ സ്പർശിക്കുകയും കാലത്തെ അതിജീവിക്കുന്ന ഓർമ്മകളായി അവശേഷിക്കുകയും ചെയ്യുന്നു. മലയാള സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെ പുനർനിർവചിച്ചുകൊണ്ട് കലയും വാണിജ്യവും സമന്വയിച്ച ഒരു ദൃശ്യവിസ്മയമായി ചെമ്മീൻ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇതിലെ ഓരോ ഫ്രെയിമും ആ കാലഘട്ടത്തിന്റെ നിഷ്കളങ്കതയും കടലിന്റെ നിഗൂഢ സൗന്ദര്യവും പ്രതിഫലിക്കുന്നതാണ്.

0: പ്രണയത്തിന്റെ ആഴവും വിശ്വാസത്തിന്റെ തീവ്രതയും ഏറ്റുമുട്ടിയ ഒരു ദുരന്ത കഥയാണ് ചെമ്മീന്റെ കാതൽ. കടപ്പുറത്തെ മുക്കുവ ഗ്രാമത്തിന്റെ അലിഖിത നിയമങ്ങൾക്കും ആചാരപരമായ വിശ്വാസങ്ങൾക്കുമിരയായ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും പ്രണയമാണ് പ്രധാന വിഷയം. കടലമ്മ കോപിച്ചാൽ കരയിലിരിക്കുന്ന പുരുഷന്റെ ജീവനെടുക്കുമെന്ന വിശ്വാസത്തിന്റെ ചുഴലികളിൽ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും സ്നേഹം പിടയുന്ന കാഴ്ച കരളലിയിക്കുന്നതാണ്. പ്രണയവും ഭയവും നിസ്സഹായതയും കൂടിക്കുഴഞ്ഞ ഈ കഥാതന്തു മനുഷ്യന്റെ വൈകാരികതയുടെ എല്ലാ തലങ്ങളെയും സ്പർശിച്ച് മുന്നോട്ടു പോകുന്നു. ചെമ്പൻ കുഞ്ഞെന്ന കഥാപാത്രത്തിന്റെ അത്യാഗ്രഹവും അയാളുടെ മകളായ കറുത്തമ്മയുടെ നിസ്സഹായതയും പരീക്കുട്ടിയോടുള്ള അവളുടെ നിശബ്ദമായ സ്നേഹവും ഈ ചലച്ചിത്രത്തെ ഒരു വൈകാരിക കൊടുങ്കാറ്റാക്കി മാറ്റി. ഈ പ്രണയകാവ്യം മുക്കുവ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ പൂവിട്ടതാണ്.
1: മട നിറച്ച നോട്ടാണ്
2: അതേ അയാള് വള്ളവും വലയും മേടിക്കാൻ സമ്പാദിക്കാണ്.
1: എടാ ഈ കടലിലുള്ള സമ്പാദ്യം മുഴുവൻ മരക്കാൻ്റെതാണ്, എന്തിനാടാ വേറെ സമ്പാദ്യം മരക്കാന് വില ആയത്?
3: പക്ഷേ ചെമ്പൻ കുഞ്ഞിച്ചാൻ വള്ളവും വലയും മേടിക്കാൻ അടങ്ങ
1: എന്നാ നീ എല്ലാം കളിച്ചെന്ന് അവനങ്ങ് വീശിക്കൊട.
4: ചക്കിയെ ഇതങ്ങകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കണം കേട്ടാ.
5: ഇന്നി വള്ളം ഇറക്കണില്ലേ?
4: അവനൊക്കെ വലിയ ക്ഷീണ.
5: അത് പിന്നെ മരക്കാന്റെ ബാധു അല്ലയോ, കൈ കൊറേ കാശ് കിട്ടി അത് തീരണ വരെ ക്ഷീണം.
2: അച്ഛൻ കുഞ്ഞോ വാറുണ്ട് വാറുണ്ട്.
5: അരി വാങ്ങിക്കാൻ കാശില്ല, കാശിങ്ങിതാ.
1: ആ എന്നെ ലോട്ടില്ല.
5: നിങ്ങൾ പിന്നെ കടാലിൽ പോയി എന്നാത്തിനാണ്?
1: ആ കടല് കാണാൻ.
2: ഇപ്പൊ ചക്കി ചാച്ചി ആയിരിക്കേണ്ടിയിരുന്നു.
3: അല്ലേ അവര് പിടിപ്പുള്ളവരെ.
5: എനിക്ക് പിടിപ്പില്ലെന്ന് നിന്നെ ആര് പറഞ്ഞു?
1: അങ്ങനെ പറഞ്ഞു കൊടടി നല്ല പെണ്ണേ. നല്ല നോട്ടം.
4: എന്താ?
5: ഓ പിന്നെ എന്താണ് കൊച്ചു മുതലാളി? എന്റെ അച്ഛൊരു വള്ളം വലി വാങ്ങിക്കാൻ പോവാ, ഞങ്ങൾക്ക് കുറച്ച് രൂപ തന്നെ സഹായിക്കാവോ?
4: ഇന്ത്യയിൽ എവിടുന്ന രൂപ?
5: ഓ ഇതാണ് വലിയ കൊച്ചു മുതലാളി.
4: എന്നെ എങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ?
5: പിന്നെ എങ്ങനെ വിളിക്കും?
4: പരീക്കുട്ടി എന്ന്.
5: പരീ ഞാനങ്ങനെ വിളിക്കില്ല.
4: എനിക്ക് കറുത്തമ്മയെന്ന് ഞാനും വിളിക്കില്ല.
5: പിന്നെ
4: വലിയവരെ കാത്തിന്ന് വിളിക്കും.
5: വലിയവരെ കാത്തിയോ?
4: ആട്ടെ വള്ളവും വലിയ മേടിക്കുമ്പോ മീനെല്ലാം എനിക്കില്ല.
5: നല്ല വില തന്ന.
4: കുഞ്ഞും വില
5: രൊക്കം തന്ന.
4: ഏറ്റെന്ന് കച്ചവടം ഉറപ്പിക്കും.
5: കച്ചവടം ഉറച്ചിരിക്കുന്നു. അയ്യോ അമ്മച്ചി, അമ്മച്ചി, ഇച്ചേച്ചി അങ്ങ് ആ കരയെ കയറ്റി വെച്ചിരിക്കുന്ന വള്ളത്തിന്റെ അടുത്ത് മറി നിന്ന് കൊച്ചുമുലിയുടെ ചിരിക്കുകയായിരുന്നു. എന്തൊരു ചിരിയായിരുന്നു അമ്മച്ചി!
6: എന്തുകാരിയക്കാട്? നീ എന്നെ കാണിച്ചാ പറഞ്ഞേ.
5: ഞാൻ ചുമ്മാ കടാപ്പുറത്ത് പോയപ്പം.
6: കടാപ്പുറത്ത് പോയപ്പോ
5: കൊച്ചുമുതലാളി വള്ളത്തേലിരിക്കുന്നു.
6: അതിന് നീ ചിരിക്കണം.
5: വള്ളം മണി മേടിക്കാനേ ഞാൻ പോരാത്ത രൂപ ചോദിക്കായിരുന്നു.
6: രൂപ ചോദിക്കാനെ കൊണ്ട് നിനക്കെന്നെ കാര്യം?
5: നിങ്ങൾ അമ്മച്ചി അച്ചായും പറഞ്ഞില്ലേ കൊച്ചു മുതലാളിയോട് രൂപ ചോദിക്കണമെന്ന്?
6: അതിന് നിങ്ങളോട് പറഞ്ഞറി കൊടുത്തന്നെ തവളെ എന്ന് ചോദിക്കാനെ കൊണ്ട്. കണ്ട നാലാമേതക്കാരനോടൊക്കെ മുണ്ടാനും ചിരിക്കാനും നിനക്കെന്നെ കാര്യം?
5: ദേ ഈ പരന്നു കിടക്കുന്ന കടാലും മണി ചീത്തയാണ്. മരക്കാത്തിമാര് നിറയും മുറയുമായിട്ട് നിന്നാലെ കൊണ്ട് കടലമ്മ എല്ലാം തരും, ഇല്ലെങ്കിൽ തുറ മുടിച്ചു കളയും കേട്ടാ. ആ ഞാൻ പറഞ്ഞേക്കാം.
0: ചെമ്മീൻ എന്ന കലാസൃഷ്ടി അനശ്വരമാക്കിയതിൽ അതിലെ കഥാപാത്രങ്ങളുടെ സംഭാവന അവിസ്മരണീയമാണ്. കറുത്തമ്മയായി ഷീല ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. അവരുടെ നിഷ്കളങ്കമായ സൗന്ദര്യവും പ്രണയത്തിന്റെ നോവും ഭർത്താവിനോടുള്ള കടപ്പാടും വിശ്വാസത്തെക്കുറിച്ചുള്ള ഭയവും അവരുടെ കണ്ണുകളിൽ തിരയിളക്കങ്ങൾ പോലെ മാറി മറിഞ്ഞു വന്നു. പരീക്കുട്ടിയായി മധു കടപ്പുറത്തെ കാറ്റും കടലുമായി ലയിച്ചു ചേർന്നു. കാമുകന്റെ നിസ്സഹായതയും സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹവും മധുവിന്റെ ഭാവങ്ങളിൽ നിറഞ്ഞു നിന്നു. ചെമ്പൻ കുഞ്ഞായി കൊട്ടാരക്കര ശ്രീധരൻ നായരും അത്യാഗ്രഹത്തിന്റെയും സ്വാർത്ഥതയുടെയും പരിപരുത്ത മുഖം തിരശീലയിൽ വരച്ചിട്ടു. ഓരോ കഥാപാത്രവും അവരുടെ ജീവിതത്തിന്റെ ആഴം പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോൾ അവർ വെറും കഥാപാത്രങ്ങളല്ലാതായി നമ്മുടെ പരിചയത്തിലുള്ള മനുഷ്യരായി മാറി.
4: പോരാത്തത് നമുക്ക് കൊച്ചു മലയാളിയോട് മേടിക്കാം.
5: ഞാൻ ഒരു കാര്യം പറയട്ടെ, പള്ളവും മലയും മേടിക്കാനെ കൊണ്ട് രൂപ തികയത്തില്ല. വള്ള കാശ് കൊടുത്ത് നമുക്ക് പെണ്ണിനെ കെട്ടിക്കും, നമുക്ക് അയാളുടെ കാശും
4: വേണ്ട. ഇടി കേള്, എനിക്കിതൊക്കെ അറിയാം. എന്നെ ആരും പഠിപ്പിക്കാൻ വരട്ടെ കേട്ടാ, ഞാനും ഒരു മനുഷ്യനാ.
5: മനുഷ്യനാ അറിഞ്ഞോണ്ടിരുന്നാ മതി, എന്നാ വള്ളവും മലയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
4: എന്ത് വന്നാലും ഈ ചക്രത്തിൽ നാല് കാശ് ഞാൻ എടുക്കത്തില്ല. അതൊട്ട് നീ നനയ്ക്കേ വേണ്ടോ? അതിനു മുമ്പേ ഞാൻ അവിടെ അഴാക്കും
5: കാശ് കൊടുക്കുന്നത്. വല്ല പട്ടണോ പൊടിയെ ആയിരിക്കും.
4: നീ കണ്ടോ കണ്ടോടി
5: കണ്ടോന്നും പറഞ്ഞിരുന്നാലാ ആളെ കൊണ്ട് കടലിൽ കെട്ടി കാക്കു. കാക്കു വേണ്ടി ഈ വള്ളവും മലയും. നമുക്ക് ആ വെള്ളമണലി വേലാതിനെ ഒന്ന് ആലോചിച്ചാൽ എന്താ?
4: അത് വേണ്ട.
5: അവനെന്താ ഒരു കുറ്റം?
4: ആ ഒരു മരക്കാനാ, വെറും മരക്കാൻ.
5: കേട്ടാണല്ലോ, പിന്നെ ആരെയാ മോപ്പ് കൊണ്ടുവരാൻ പോണത്?
4: കൊച്ചു മുതലാളി ഒരു ചെറിയ ഉപകാരം ചെയ്യണം.
7: എന്താ വേണ്ടേ?
4: ഞാനൊരു വള്ളവും മലയും മേടിക്കാൻ പോവുകയാണ്, കുറച്ച് രൂപ തന്ന് സഹായിക്കണം.
7: എത്ര രൂപ വേണ്ടി വരും?
4: ഒരു 450 രൂപ വേണ്ടി വരും. ചടയെന്ന് കിട്ടുന്നേക്കാം. വള്ളത്തെ കിട്ടുന്ന മീൻ എല്ലാം മുതലാളി ഏൽപ്പിക്കാം.
7: രൂപ എല്ലാം മീൻ മുടക്കിയിരിക്കാണല്ല.
4: അയ്യോ, മുതലാളി മനസ്സറിഞ്ഞൊന്ന് സഹായിച്ചേ പറ്റി.
7: മീൻ മതി, എനിക്ക് തരാം.
4: മീനാ? ആ അത് മതി, ഞാൻ വിട്ടി കാശാക്കിക്കൊള്ളാം.
7: എന്നാലേ രാത്രിയിൽ കൂടത്തിലോട്ടോ.
5: അതാ കൊച്ചു മുതലാളി കൊണ്ടുവച്ചോ. അതാ കൊച്ചു മുതലാളിയുടെ കൂടെ തിരിക്കില്ലേ. നീ നിന്റെ കാര്യം നോക്കിച്ചാ മതി, ഞാൻ പറഞ്ഞല്ലേ മറന്നാടി. ഓ
7: കർത്തമ്മ അറിഞ്ഞോ? വള്ളം വലയും മേടിക്കാനേ രൂപ കൊടുത്ത്. കർത്തമ്മ ചോദിച്ചോണ്ട് കൊടുത്തതാണ്. മീനെല്ലാം എനിക്കല്ലേ, കച്ചവടം ഉറപ്പിച്ചിട്ടുള്ളതാണ്. കർത്തമ്മ നിലവിളിക്കുകയാണ്. ഞാനിവിടെ വന്നോണ്ടാണ്.
8: ഞാനൊരു മരക്കാത്തി പെണ്ണാണ്.
7: അതുകൊണ്ട്
8: അയ്യോ അമ്മച്ചി ഇപ്പൊ വരും.
7: വന്നാലെന്താ, ഞാൻ പുറത്തല്ലേ നിൽക്കുന്നത്.
8: അങ്ങനെ നിൽക്കരുത് കൊച്ചു മുതലാളി, അത് തെറ്റാണ്, കുറ്റമാണ്.
7: അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ള. കറുത്തമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണല്ലോ.
8: മരിക്കുന്നത് വരെ.
0: ഈ ചലച്ചിത്രത്തിലെ അഭിനയ ഭാവുകത്വങ്ങൾ സവിശേഷമായ സൗന്ദര്യശാസ്ത്രം പേറുന്നവയാണ്. അമിതമായ നാടകീയതയോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളെ അവരുടെ കണ്ണുകളിലൂടെയും നിശബ്ദമായ നെടുവീർപ്പുകളിലൂടെയും പകർത്തിയാണ് അഭിനേതാക്കൾ അവരുടെ വൈഭവം പ്രകടിപ്പിച്ചത്. പരീക്കുട്ടിയും കർത്തമ്മയും തമ്മിലുള്ള ഓരോ നോട്ടത്തിലും പറയാതെ പറയുന്ന 1000 പ്രണയകഥകൾ ഒളിപ്പിച്ചു വച്ചിരുന്നു. കർത്തമ്മ കടലമ്മയെ ഭയന്ന് പരീക്കുട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴുള്ള ഷീലയുടെ നിസ്സഹായമായ ഭാവം അഭിനയത്തിന്റെ ഉദാത്ത മാതൃകയാണ്. മുഖുവ സമുദായത്തിന്റെ തനത് ജീവിത ശൈലിയും സംസാര രീതിയും വേഷവിധാനവും ഒട്ടും കൃത്രിമത്വമില്ലാതെ തിരശീലയിലെത്തിക്കാൻ അഭിനേതാക്കൾക്ക് സാധിച്ചു. അവരുടെ മുഖത്തെ വിയർപ്പും ഉപ്പുവെള്ളത്തിന്റെ നനവും ആ ജീവിതത്തിന്റെ സത്യസന്ധത വിളിച്ചോതി.
7: ചെറുപ്പാണ്, അതിനെനിക്കെന്നാ പറ്റി? ഒന്നും പറ്റിയിട്ടല്ല, കാശ് ചെലവ് ചെയ്യുമ്പോ സൂക്ഷിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ?
4: ശരി.
7: വാപ്പ വരുമ്പോ അവസേപ്പോപ്പള വന്നിരുന്നു എന്ന് പറയണം.
4: ഓ പറഞ്ഞേക്ക്. കൊച്ചു മലാലി, ഞാൻ ആ പള്ളിക്കുന്നന്റെ വീട് വരെ ഒന്ന് പോവാണ്. അവിടെ ഒരു വള്ളം വിൽക്കാനുണ്ടെന്ന് കേട്ടു. തര അയാൾ കച്ചവടം ഒപ്പിക്കും.
7: അത് കൊള്ളാമല്ല.
4: ആ വള്ളം വാങ്ങി കടലിൽ പോയി കൊച്ചു മലാലിയുടെ കടം വിട്ടു. ഞാൻ പോയി ചേരട്ടാ.
7: ആ പോയി.
1: നല്ലവണ്ണേ അപ്പുറത്ത് വല്ല ഇരിപ്പുണ്ട്. രസക്കണല്ല.
5: രസക്കണെങ്കിൽ എന്നാ പിടിച്ച അങ്ങോട്ട് വിഴുങ്ങ്.
1: വീനാടി അങ്ങനെ പറയണ്, നടപ്പുള്ള കാര്യം പറയടി നല്ലവണ്ണേ. എനിക്കിവിടെ വിശന്നിട്ട് നിക്കാൻ മേലെന്ന്
5: കൂട്ടാത്തി തല്ലിക്കളിച്ച് നടന്നല്ലേ ചമ്പക്കുഞ്ഞച്ചായേ.
1: അതിന്
5: അതിയാ വള്ളവും മലയും വാങ്ങിക്കാൻ പോണു. ഇവിടെ കഞ്ഞി വെക്കാൻ അരിയില്ല.
1: എന്നാ നീ ചമ്പക്കുഞ്ഞിന്റെ കൂടെ അങ്ങ് പുറത്തോടി.
5: ഏ പിന്നെ
1: ആ എന്നതാടി ചമ്പക്കുഞ്ഞ് പട്ടി കിടന്ന് കായ ഉണ്ടാക്കി എനിക്കാണോ ഈ കിടക്കപ്പുറത്തില്ലാത്ത. ഏഹ്,

0: എന്താ അച്ചമ്മഞ്ഞേട്ടന്റെ വീട്ടിൽ ഒരു പാട്ട് കച്ചേരി കേട്ടതേ?
1: പുണ്യ ഒന്നും പറയണ്ട, ചമ്പം കുഞ്ഞ് വള്ളവും മലയും മേടിക്കാൻ പോയതോള് കേട്ടാ. അതിനു മുമ്പ് മരക്കാത്ത ഇവിടെ കിടന്ന് കണ്ടുപിടുത്തമാണ്.
2: വള്ളവും മലയും മേടിച്ച് കിടക്ക് വെച്ചേക്കേ ഉള്ളൂ. മരക്കാട് വള്ളവും മലയും മേടിക്കാൻ അധികാരം ഇവിടെ നിന്ന് കിട്ടി.
3: അത് മാത്രമാണ് ഈ കടപ്പുറത്തിന് ഒരു നെറിമുറയൊക്കെ
0: പെണ്ണിനെ കെട്ടിക്കാണ്ട് നിർത്തുന്ന പതിവ് ഈ കടപ്പുറത്ത് ഉണ്ടാ.
2: ഉറക്ക് നാഥനില്ലെന്നാണ് അവന്റെ വിചാരം. നമുക്ക് പോയി അച്ഛനൊന്ന് കാണണം. അച്ഛൻ കുഞ്ഞ് അച്ഛൻ എന്താണ് പറയുന്നത് അറിയട്ടെ.
1: അപ്പഴേ എനിക്കൊരു സംശയം, ചമ്പം കുഞ്ഞ് വള്ളവും മലയും മേടിക്കുന്നത് കണ്ടാണ് അതോ പെണ്ണിനെ കെട്ടിക്കാത്ത കണ്ടാണോ നിങ്ങൾക്ക് വഴക്ക്?
3: രണ്ടും ഉണ്ടെന്ന് വെച്ചോ.
1: ആ കിടക്കുന്നു, അതാണ് അസൂഷ.
4: അപ്പ അച്ഛൻ കുഞ്ഞാട്ടൻ ഇപ്പോഴും ചെമ്പം കുഞ്ഞച്ചായന്റെ ഭാഗത്താള്.
1: അല്ലേ, സ്നേഹമുള്ളവർ തമ്മിൽ ഇണങ്ങും പിണങ്ങും ഒക്കെ ചെയ്യും, അത് വേറെ കാര്യം. ഞങ്ങള് കൊച്ചുന്നാള് സ്നേഹിതന്മാരാണ്.
2: എങ്കിൽ രണ്ടിനെ ഈ കടപ്പുറത്ത് നോട്ടിച്ചേക്കാം, നമ്മളും തുറക്കു പോയിട്ട് വരട്ടാം.
5: രാമു കാര്യട്ട് എന്ന സംവിധായകന്റെ അതുല്യമായ കാഴ്ചപ്പാടാണ് ചെമ്മീന്റെ വിജയത്തിന് അടിത്തറപ്പാക്കിയത്. തകഴിയുടെ നോവലിലെ വൈകാരികമായ ആഴത്തെയും കടൽ തീരത്തിന്റെ പശ്ചാത്തലത്തെയും സമന്വയിപ്പിച്ച ഒരു ദൃശ്യാനുഭവം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു. കടലിനെ ഒരു വെറും പശ്ചാത്തലമായി കാണാതെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായി അദ്ദേഹം അവതരിപ്പിച്ചു. കടലമ്മയുടെ കോപം, ശാന്തത, പ്രണയം, പ്രതികാരം തുടങ്ങിയ ഭാവങ്ങൾ കഥാഗതിയെ നിയന്ത്രിക്കുന്നതായി അനുഭവപ്പെട്ടു. രാമു കാര്യാട്ടിന്റെ സംവിധാന മികവ് സാധാരണ ജീവിതത്തെ അതിഭാവുകത്വമില്ലാതെ പകർത്തിയതിലും അഭിനേതാക്കളിൽ നിന്ന് മികച്ച പ്രകടനം പുറത്തെടുത്തതിലും സിനിമയുടെ സാങ്കേതിക വശങ്ങളെ തന്റെ കഥയോട് ചേർത്ത് നിർത്തിയതിലും വ്യക്തമാണ്. ഓരോ ഫ്രെയിമിലും അദ്ദേഹം നിറച്ച ദീർഘവീക്ഷണം ചെമ്മീനെ ഒരു ക്ലാസിക് സിനിമയാക്കി ഉയർത്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പിനാദം. ചെമ്മീന്റെ സാങ്കേതിക മിതവ്, പ്രത്യേകിച്ച് അതിന്റെ ഛായാഗ്രഹണം, ഇന്നും ഒരു പാഠപുസ്തകമാണ്. അക്കാലത്തെ പരിമിതികളെ അതിജീവിച്ച് മാർക്കസ് ബട്ട്ലി എന്ന വിഖ്യാത ഛായാഗ്രാഹകൻ പകർത്തിയ ദൃശ്യങ്ങൾ കണ്ണിന് വിരുന്നാണ്. കടലിന്റെ വിവിധ ഭാവങ്ങൾ, പ്രത്യേകിച്ച് കടലിളക്കം എന്ന ഗാനരംഗത്തിലെ ദൃശ്യങ്ങൾ പ്രകൃതിയുടെ ശക്തിയെയും സൗന്ദര്യത്തെയും ഒരുമിച്ച് പകർത്തി. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും പ്രണയം, പശ്ചാത്തലമായ സന്ധ്യയുടെ ചുവന്ന ആകാശവും നീലക്കടലും ചേർന്ന കോമ്പിനേഷനുകൾ സിനിമയുടെ വൈകാരിക തലത്തിന് ആഴം കൂട്ടി. ദൃശ്യങ്ങൾ ഓരോന്നും കടൽ തീരത്തിന്റെ കഠിനമായ ജീവിതത്തെയും കഥാപാത്രങ്ങളുടെ മൃദുലമായ പ്രണയത്തെയും ഒരേ സമയം വരച്ചുകാട്ടി.
1: ഇവിടെ ഒരു വള്ളം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ഉണ്ട്, ഇങ്ങോട്ട് കയറി. വേണ്ട, ഇവിടെ നിന്നോളാം. അത് വേണ്ട, ഇങ്ങോട്ട് കയറി. എവിടുന്നാ വരുന്നത്? അങ്ങ് നീർക്കുന്നതും വരികയാണ്. അപ്പം മറന്നു വളരെ ക്ഷീണിച്ച് കാണുമല്ലോ. പാപ്പിപ്പിഞ്ഞെ
2: എന്തോ
1: കുടിക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ട് കൊട. നമ്മുടെ വള്ളം മേടിക്കാൻ വന്ന ആളാ.
2: മോരും വെള്ളം മതിയോ?
1: എന്തെങ്കിലും കൊട. അപ്പൊ വള്ളം ഒന്ന് കാണണ്ടേ? വള്ളം ഞാൻ കടപ്പുറത്ത് വെച്ച് കണ്ടായിരുന്നു. എനിക്ക് വില പറഞ്ഞ വിലയൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞാ മതി. അയ്യോ, അത് അങ്ങോട്ട് വെച്ചാ മതി. അതെന്തിനാ? അങ്ങോട്ട് വാങ്ങിച്ച് കുടി.
3: കടപ്പുറത്ത് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അച്ഛനോട് പറയാണ്ടിരിക്കാൻ ഒക്കുവോ? അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്.
4: ഒരു പെണ്ണ് പ്രായമായി നിൽക്കുമ്പോ അവളെ കെട്ടിച്ചയക്കാണ്ട് വള്ളവും വലയും വാങ്ങണതാണോ തിരക്ക്? അതുകൊണ്ട് ചോദിച്ചതാണ്.
5: അച്ഛൻ ഇതിന് സമാധാനം ഉണ്ടാക്കി തരണം. അവനെ ഞാൻ പഠിപ്പിച്ചേക്കാം. അവൻ വള്ളവും വലയും വാങ്ങി ഇങ്ങ് വരട്ടെ. ഒറ്റ അവന്റെ വള്ളത്തെ കയറുന്ന ഞാൻ പറഞ്ഞെന്ന് പറ.
1: വില പേശാൻ വേണ്ടി പറയല്ല, ഒരു നീക്കുപോക്കൊക്കെ വേണ്ടേ ചെമ്പൻകുഞ്ഞെ?
6: ഇനി ഒന്നും പറയണ്ട, ഇതങ്ങോട്ട് മേടിച്ചാട്ടത്. എന്റെ കയ്യിൽ ഇതേ ഉള്ളു. ഞാൻ ആദ്യം പറഞ്ഞ തുകയുണ്ട്.
1: അങ്ങനെയെങ്കിൽ അങ്ങനെ, ചെമ്പൻകുഞ്ഞെങ്കിലും നന്നായി വാ.
7: അച്ഛാ, എനിക്ക് സിനിമയ്ക്ക് വേണം.
1: അത്രേ ഉള്ളോ? വയ്ക്കോ.
6: മഴയാണ്.
1: അതെ, ഒന്നേ ഉള്ളു കേട്ടാ.
2: ചോറ് കാലായിട്ടുണ്ട്, ഉണ്ടേച്ചിരുന്നാ പോരെ.
1: എന്നാ എഴുന്നേ ചെമ്പൻകുഞ്ഞ.
8: അപ്പുറത്ത് വള്ളം മേടിക്കാൻ പോയ ആള് വന്നോടി.
2: ആര് തിരക്കണേ?
8: എങ്കിലും ആ പെണ്ണ് ഇങ്ങനെ നിൽക്കുമ്പോ അയാൾക്ക് വള്ളവും വലയും മേടിക്കാൻ തോന്നിയല്ലോ.
2: പെണ്ണിനെ കെട്ടിച്ചാ രൂപയുണ്ടാവും. ഏ, മുറ്റത്ത് കയറി വന്ന് കൊല്ലരായൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഏ താറാക്കി ചേച്ചി, നീ മരക്കാനും പഠിക്കാൻ പോണതേ ഉള്ളൂ. ആണുങ്ങൾ തുറയിലത്തിനേക്കാളും പോയിട്ടുണ്ട്. എന്നൊരു തുറയിലത്തിന് എന്നെ ചെയ്യും പോണടി? അധികം തറിയലെ കൊണ്ട് എന്നെ ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയാം.
6: മക്കളെ, നമ്മളെ വള്ളം കണ്ട, നീ കണ്ട.
2: അയ്യോ, വാടിപ്പോയല്ലോ. വന്ന് ചോറ് തന്നേച്ച് പോലെ
6: വല്ലതും ഉണ്ടാടി.
4: ആഞ്ഞിലിയാണെന്ന് തോന്നുന്നു.
3: അതും ഒറ്റത്തടി. പള്ളിക്കുന്നിന്റെ വർക്കത്ത് വീണ് ഈ വള്ളമായിരുന്നു.
5: അച്ഛൻകുഞ്ഞാട്ടനല്ലേ നിക്കണ ചോദിരി? ഇനിയൊക്കെ അതിയാൻ പറയും പോലെ അല്ലേ നടക്കുള്ളു.
9: ആ, ഇനി നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന്.
5: അല്ലേ അച്ഛൻകുഞ്ഞാട്ട അവിടെ നിന്ന് കളഞ്ഞ
4: ചമ്പകുഞ്ചായ വന്ന് വിളിച്ചു വെച്ചല്ലേ പോയത്?
9: നേരാണ്
5: വിളിച്ച.
9: എന്നിട്ട് ഇതുവരെ പറയുന്നു
10: എന്നെ വിളിച്ച?
4: ആര്?
10: അപ്പൊ വിളിച്ചില്ലേ? ആ വള്ളത്തിൽ ആരൊക്കെയാണ് പോണത്?
4: എനക്ക് ഇഷ്ടമുള്ളവര്.
10: അപ്പം അങ്ങനെയായ.
0: ഈ ചലച്ചിത്രത്തിന്റെ ജീവാത്മാവാണ് അതിലെ ഗാനങ്ങൾ. വയലാർ രാമവർമ്മയുടെ വരികളും സലീൽ ചൗധരിയുടെ സംഗീതവും കെ ജെ യേശുദാസും പീലിയിലയുടെയും ആലാപനവും ഒത്തുചേർന്നപ്പോൾ അത് മലയാളികൾക്ക് ലഭിച്ച ഒരു അമൂല്യ സമ്മാനമായി മാറി. പെണ്ണാളെ പെണ്ണാളെ, മാനസമൈനെ, കടലിനക്കര പോണോരെ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും ഏതൊരു മലയാളിയുടെയും ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഈണങ്ങളാണ്. കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളെയും കഥാസന്ദർഭങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ഗാനവും കഥയുടെ ഒഴുക്കിന് മാറ്റുകൂട്ടുകയും ആസ്വാദക ഹൃദയത്തെ വൈകാരികമായി സ്പർശിക്കുകയും ചെയ്തു. സംഗീതം ഈ സിനിമയുടെ വിജയം ഉറപ്പിച്ച ഒരു മാന്ത്രിക ഘടകമായിരുന്നു.

0: ചെമ്മീൻ അതിന്റെ കാലഘട്ടത്തിന് നൽകിയ വലിയ സംഭാവനകളിലൊന്ന്, അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രമായി ഇത് മാറിയതാണ്. 1965 ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുകയുണ്ടായി. മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ വാതിലുകൾ തുറന്നുകൊടുത്ത ഈ നേട്ടം ഇന്ത്യക്ക് മുഴുവൻ അഭിമാനകരമായിരുന്നു. കേരളത്തിന്റെ തനത് സംസ്കാരവും പ്രാദേശിക വിശ്വാസങ്ങളും അതിലുപരി സാർവത്രികമായ മനുഷ്യന്റെ പ്രണയവും അതിന്റെ വികാര തീവ്രത ചോരാതെ അവതരിപ്പിച്ചു. ഈ അന്താരാഷ്ട്ര ശ്രദ്ധയ്ക്ക് കാരണം ഇതൊക്കെയാണ്. ഇത് മലയാള സിനിമയുടെ വളർച്ചയുടെ നിർണായകമായ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തി.
1: ഇനി എന്നാ ഒരു കോരു കിട്ടും? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചാകാറായി അച്ഛ.
2: പണിയെടുക്കാൻ മനസ്സുണ്ടാ? ആരും പട്ടിണി കിടക്കണം? ഞാൻ വെള്ളം ഇറക്കാൻ പോവാണ്.
1: അതിനിപ്പോ കടലിൽ പോയാൽ വല്ലതും കിട്ടുക?
2: ഇല്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോണം. ഞാൻ പുറംകടലിൽ ചൂണ്ടയ്ക്ക് പോവാണ്. എനിക്ക് പണിയെടുക്കാതിരിക്കാൻ മേല.
3: ഇവിടെ ഉണ്ടായിട്ട് വന്നല്ല കേട്ടാ, ഒരു ഗതിയില്ല എന്നിട്ടാ ചേച്ചി. ഇതുകൂടെ അങ്ങോട്ട് വച്ചാറ് ചാച്ചി. ആ നല്ലവണ്ണാ നീ വന്ന, ഞാൻ തോറ്റു നല്ലവണ്ണെ. ഇവിടെ കുറെ കാശുള്ളതെല്ലാം തീർന്നു. എന്നോട് അങ്ങനെ പറയല്ലേ ചാച്ചി. അല്ല നിനക്ക് തരാ. എന്നാ വേണം? 2 രൂപ മതി.
4: പാത്രം വാങ്ങിക്കണ്ട അമ്മച്ചി, മാമിക്ക് 2 രൂപ കൊടു.
3: വേണ്ട മകളെ, ഇതൊരു പണയനായിട്ട് ഇവിടെ ഇരിക്കട്ടെ.
4: എന്തിനാ അമ്മച്ചി പാത്രം വാങ്ങിച്ചത്?
3: പിന്നെ എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടടി. 2 രൂപ ഇല്ലേ?
4: അങ്ങനെയാണെങ്കി ഒരു ഉറപ്പുമില്ലാതെ 10,000 രൂപ തന്നാളും കഴിഞ്ഞു കൂടുന്നില്ലേ അമ്മച്ചി?
3: തുടങ്ങിയാ വേനെ തീരിയിരിക്കാൻ. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്ന അവിടെ നോട്ടടിക്കണ ജോലി ഉണ്ടാ?
5: അരി വെക്കാൻ ഇല്ലാഞ്ഞിട്ടാണ് ചാച്ചി.
3: ഇപ്പൊ എല്ലാവർക്കും ചക്കിയുടെ കാശ് കൊള്ളാം ഇല്ലേ?
5: നിങ്ങ എന്നാണ് കാശുകാരത്തിയായത്?
3: ഞങ്ങളറി എന്റെ മുറ്റത്ത് നിന്ന്
5: ഈ മുറ്റത്ത് കയറിയ കുളിക്കണം.
1: തേടിയ വള്ളി കാലിച്ചിട്ടല്ലോ. ഒരു 150 രൂപയാണ് അച്ചായോ. ഒരു വള്ളവും വലിയുണ്ട്. അത് ഈടും തരാം, പറയണ പലിശയും തരാം.
2: ആ നാളെ അങ്ങ് വീട്ടിലോട്ട് വന്നേ.
6: നല്ലവണ്ണ തീപ്പെട്ടി ഇങ്ങടെ. നല്ലവണ്ണ
3: തീപ്പെട്ടി അടുക്ക തീ വന്നിട്ട് ദിവസം അത്ര ആയി. കൈ കാശ് വന്നാ കുടിച്ചു കൊടുത്ത് നടക്കുമ്പോ ഓർക്കണം.
6: പിന്നീട് ചാകര ഇനിയും വരും. തരുതണ്ണപ്പ.
3: എന്ത് ഭ്രാന്താണ്, ചിരിക്കണ.
1: നീ എന്താ അറിഞ്ഞടി ചൂലേ, വള്ളവും മനയും ഒന്നുകൂടെ വാങ്ങിക്കാൻ പോണത്? വന്ന് വീണിട്ടുണ്ടടി.
3: എങ്കിൽ ഞാനും ഒരു കൂട്ടം കാട്ടി തരാം.
1: കട്ടില
3: കൊച്ചുവലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. 4.5 രൂപ നഷ്ടമാണ.
6: അല്ല അപ്പൊ നീ അങ്ങ് സുഖിക്കാൻ തന്നെ തീരുമാനിച്ച.
1: പള്ളിക്കുന്നിന്റെ വീട്ടിൽ കണ്ട വാതിലിൽ മെത്ത ഞാൻ പുത്തിച്ചിടും.
0: ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചെമ്മീൻ എന്ന ചലച്ചിത്രം പ്രസക്തമായി നിലനിൽക്കുന്നത് അത് കൈകാര്യം ചെയ്ത പ്രമേയത്തിന്റെ ആഴം കൊണ്ടാണ്. പ്രണയവും അത്യാഗ്രഹവും വിശ്വാസവും കടപ്പാടും പ്രതികാരവും എല്ലാം കാലാതിവർത്തിയായ മനുഷ്യന്റെ വികാരങ്ങളാണ്. ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മീയമായ വിശ്വാസങ്ങളെയും പ്രണയത്തെയും ബലി കൊടുക്കുന്ന മനുഷ്യന്റെ ദുരന്തമാണ് ഈ സിനിമ. ചെമ്പൻ കുഞ്ഞെന്ന അത്യാഗ്രഹി പണത്തിനുവേണ്ടി മകളുടെ പ്രണയത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ അയാൾക്ക് നഷ്ടമായത് സ്വന്തം കുടുംബത്തെ മാത്രമല്ല അവരുടെ സ്നേഹവും വിശ്വാസവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ മുക്കുവ ജീവിതത്തിന്റെ കഥ എന്നതിലുപരി മനുഷ്യന്റെ ദുരന്ത സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ആഴമായ പഠനമായി നിലകൊള്ളുന്നു.
3: കൊച്ചുമുതലാളി, ഇനി കച്ചവടം ചെയ്യുന്നില്ലേ?
1: കർത്തമ്മേന് വരില്ല പഞ്ചമി?
3: അച്ഛൻ കൊണ്ടുവരികയില്ല.
1: പഞ്ചമി പറഞ്ഞാൽ കൊണ്ടുവരും, പറയൂ.
3: പറയാം.
1: ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ ചെമ്മകുഞ്ഞെ, എന്താണൊന്നും ഉണ്ടായിരിക്കണത്?
3: വായിരെ കേക്കട്ടെ.
1: എന്നാ നോക്ക്. 2 പേരും ഒരുപോലെയാ. എന്നാ പറഞ്ഞാലും മതിയല്ല. 2 വള്ളങ്ങളുടെയും വലതുടെയും ഈടിന്റെ പുറത്ത് 750 രൂപ നിങ്ങൾക്ക് ഞാൻ തരുന്നു. 1 കൊല്ലം കാലാവധി. മുതൽ പലിശ സഹിതം മടക്കി തന്നില്ലെങ്കിൽ മേൽപ്പടി വള്ളങ്ങൾ 2 വലകളും എന്നിൽ ചേരുന്നതാണ്. അതാണല്ലോ നിയമം.
3: എങ്കിൽ കാലാവധി 2 കൊല്ലം വെക്കാൻ പാടില്ല ചെറുപ്പം മക്കളെ.
1: അയ്യോ ഇത് കറങ്ങുന്ന പടമല്ലേ. എവിടെ ഉപ്പ്? ദാ ഇവിടെ. 750 രൂപ.
4: അത് വള്ളം നന്നാക്കാൻ വെച്ചിരിക്കുന്ന രൂപ അല്ലേ മോനെ. അത് ഞാനെങ്ങനെ എടുത്തു തരും?
7: അമ്മച്ചിക്ക് വള്ളം വരെയാണ് വലുത്. അമ്മച്ചിയുടെ സുഖമായി കഴിഞ്ഞു.
4: ഇല്ല മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാടൊക്കെ പെട്ടത്. ഇനി ഇതുകൂടി ചെയ്തേക്കാം. അമ്മച്ചി ഇതുവരെ കട്ടിട്ടില്ല മോനെ. ഇത് 200 ഉള്ള മോനെ.
7: ഇത് മതി അമ്മച്ചി.
4: അത് മതി മോനെ. ഇനി അമ്മച്ചിനെ വിഷമിപ്പിക്കാതെ
7: എന്നാ ഞാൻ പോട്ടെ അമ്മച്ചി.
4: ഇനി ഇന്നാണ് മോനെ അമ്മച്ചിനെ കാണും.
7: ഞാൻ വരാം അമ്മച്ചി, ഞാൻ വരാം.
2: പെട്ടി രൂപ എടുത്ത് മകന് കൊടുത്ത ഇറങ്ങിടുന്നു.
8: അയാളോട് അച്ഛൻ കുഞ്ഞേട്ടൻ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ലേ?
9: ആരോടാ ചെമ്പങ്കുഞ്ഞനോട്? നല്ല ജയലായി പോയി. ഞാൻ അയാളെ ഒളിച്ചു നടക്കാണ്.
8: അതെന്താ?
9: ഞാൻ മാത്രാണല്ലോ കല്യാണം നടന്നത്. ഇപ്പൊ ആപ്പിലാണ്.
8: നമ്മളിങ്ങനെ സംസാരിച്ച് സമയം കളയണ്ട, തുറയെ ചെന്ന് അച്ഛനോട് കാര്യം പറയാം.
9: നല്ലതാണ്.
8: എന്താണ് പറയണെന്ന് കേക്കട്ടെ.
10: അമ്മ ഇപ്പൊ എന്നാ ചെയ്യും? എന്നാലും നമ്മളും പെണ്ണുങ്ങളല്ലേ, നമ്മ ഇതങ്ങനെ
4: കണ്ടോണ്ടിരിക്കും. വരുത്തി വെക്കൂ.
0: ചെമ്മീൻ മലയാള ചലച്ചിത്ര ചരിത്രത്തിന് നൽകിയ ഒരു വലിയ പാഠം പ്രാദേശിക കഥാതന്തുക്കളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നതാണ്. തകഴിയുടെ തനത് കഥയെ രാമു കാര്യട്ടും മാർക്കസ് ബഡ്ലിയും ചേർന്ന് ഒരു ദൃശ്യകാവ്യമാക്കി മാറ്റിയപ്പോൾ അത് കേരളീയ ജീവിതത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്നതും അതേസമയം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി സംവദിക്കാൻ കഴിവുള്ളതുമായി മാറി. മലയാള സിനിമയിലെ റിയലിസം അഥവാ യാഥാർത്ഥ്യബോധമുള്ള ചിത്രീകരണത്തിന് അടിത്തറപാകിയ ചിത്രങ്ങളിൽ ഒന്നാണിത്. മുക്കുവ സമുദായത്തിന്റെ സംസ്കാരത്തെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവതരിപ്പിച്ച ഈ ചിത്രം ഇന്നും പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർക്ക് ഒരു പ്രചോദന സ്രോതസ്സായി നിലനിൽക്കുന്നു. ചെമ്മീൻ എന്നും മലയാളത്തിന്റെ തിരശീലയിലെ ഉജ്ജ്വലമായ ഒരു ദീപസ്തംഭമായി പ്രശോഭിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖദമി രാത്രിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ എന്ന പാട്ട് സുഖതഗാനങ്ങളിൽ കേൾപ്പിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്കിഷ്ടമാണ് ആളുകൾക്ക് ആ പാട്ടും ആ ചലച്ചിത്രവും. ആ ചിത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം സത്യൻ്റെ സിനിമ ആയതുകൊണ്ടാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തലമുറയിലെ ആളുകൾക്ക് സത്യൻ സത്യത്തിലൊരു ഹരമായിരുന്നു, കരുത്തിൻ്റെ നടൻ. അതാണ് പൗരുഷം എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആത്മസഖി മുതൽ അനുഭവങ്ങൾ പാളിച്ചകൾ വരെ 140 സിനിമകൾ. ശ്രീധരൻ നായർ, പപ്പു, പളനി, ശ്രീനി, കൈമൾ, സുധി, ചെല്ലപ്പൻ, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. 140 സിനിമകളിലായി 500 പാട്ടുകളിൽ സത്യൻ കഥാപാത്രങ്ങളായി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ആളുകൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പാട്ട് പകൽക്കിനാവ് എന്ന ചിത്രത്തിലേതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെന്നി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. കോട്ടും ടൈയുമൊക്കെ ഇട്ടാണ് സത്യൻ ഈ പാട്ട് സീനിലെത്തുന്നത്. ശാരദയാണ് നായിക. ബെന്നി അത്ര സൽസ്വഭാവിയൊന്നുമല്ല, കുറച്ച് തിന്മ കൂടി കൈമുതലായുള്ള കഥാപാത്രം. ഈണങ്ങളിൽ ചിദംബര സ്പർശം. തൂലിക ഭാസ്കരൻ മാഷിൻ്റേത്. 1966 പുറത്തിറങ്ങിയ ചിത്രമാണ്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ രംഗം മനസ്സിൽ വരും. പാട്ട് കേട്ടാലോ. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ കേൾക്കാം.

ഇന്ന് നമുക്ക് സത്യൻ മാഷിൻ്റെ ചിത്രങ്ങളിലെ പാട്ടുകൾ കേൾക്കാം. സത്യൻ അഡ്വക്കേറ്റ് വിജയൻ എന്ന കഥാപാത്രമാകുന്ന ഒരു ചിത്രമുണ്ട്. ചിത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കാം, നാവിൻ തുമ്പിലുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. വളരെ യാദൃച്ഛികമായി ശാലിനിയായ സാവിത്രി വേശിയാകാൻ വിധിക്കപ്പെടുകയും ഒടുവിലൊരു പുരുഷൻ്റെ ചങ്കുറപ്പോടെ ആ സിനിമയുടെ പേര് സ്ത്രീ. പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അങ്ങനെ ചങ്കുറപ്പോടെ സ്വന്തം ജീവിതത്തിലേക്ക് അവളെ സ്വീകരിക്കുന്ന കഥാപാത്രമാണ് അഡ്വക്കേറ്റ് വിജയൻ. സത്യൻ വിജയൻ തന്നെയായി മാറി. പി ഭാസ്കരനാണ് സ്ത്രീ സംവിധാനം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. സ്ത്രീയിൽ വിജയന് വേണ്ടി യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്, മലയാളിക്ക് മറക്കാനാകില്ല, ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ എന്ന പാട്ട്. വേഗട രാഗത്തിലെ പാട്ടാണ്, പി ഭാസ്കരൻ്റെ കാവ്യം, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. ഇന്നും മലയാളത്തിലെ മികച്ച പ്രണയഗാനങ്ങളിലൊന്നാണ് ഈ പാട്ട്. കേട്ടാലോ.

അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമായി സത്യൻ തിരശ്ശീലയിലെത്തിയ ചിത്രമായിരുന്നു അടിമകൾ. പൊട്ടൻ രാഘവനായി നസീറും. ഇതിൽ അപ്പുക്കുട്ടൻ രംഗത്ത് വരുമ്പോൾ അതിലേക്കു വേണ്ടി എ എം രാജ പാടുന്ന പാട്ടാണ് താഴാമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ. രാജയുടെ ഭാവസാന്ദ്രവും ഹൃദ്യവുമായ ആലാപനത്തിനനുസരിച്ചുള്ള സത്യൻ്റെ അനായാസേനയുള്ള ചലനങ്ങൾ മലയാളിയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ ഇഷ്ടത്തോടെ ചേക്കേറാൻ സഹായിച്ചു. ഇരുളിൽ ഇത്തിരി വെളിച്ചം കൊണ്ട് തീർത്ത അന്തരീക്ഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പാട്ടാണത്. ദേവരാജ സംഗീതത്തിൽ വയലാർ തീർത്ത താഴാമ്പൂ മണം കേട്ടാലോ.

സത്യന് കിട്ടിയ ഒരു വലിയ ഭാഗ്യം. സഹോദരങ്ങളായ എൽ സുബ്രഹ്മണ്യനും എൽ വൈദ്യനാഥനും എൽ ശങ്കറും ഒരുമിച്ച് വയലിൻ വായിച്ച പാട്ടുരംഗത്തിൽ അഭിനയിക്കാനായി എന്നതാണ്. മാർത്തപ്പുലയുടെ മകൾ കത്രീനയുടെയും അവളെ സ്നേഹിച്ച പരുക്കനായ ചെല്ലപ്പൻ്റെയും മാനസിക സംഘർഷങ്ങൾ എന്നീ ബാലകൃഷ്ണൻ്റെ ക്യാമറ കണ്ണുകൾ അനുഭവിപ്പിച്ച് പകർത്തിയിട്ടുണ്ട് എന്നാണ് പറയാൻ. അത്രയേറെ വശ്യം, സുന്ദരം. ചെല്ലപ്പനെ മലയാളി മറക്കില്ല. വെളുത്ത കത്രീന എന്ന ചിത്രത്തിലെ ഗാനം അനശ്വരമാണ്, ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്, ദേവരാജൻ്റെ സംഗീതം. 70-കളിലെ ആളുകൾക്ക് മറക്കാനാകാത്ത ചിത്രമാണ് വെളുത്ത കത്രീന. കാട്ടുചെമ്പകം പൂത്തനാളിൽ എന്ന പാട്ട്, എ എം രാജയുടെ നനുത്ത ശബ്ദം, അത് കേൾക്കുക ഒരു സുഖമാണ്, വല്ലാത്ത സുഖം.

ഹുറിക്കയൻ ഷർട്ടും വെള്ള പാൻസും ഷൂസുമിട്ട് കറുത്ത കണ്ണടയും വെച്ച് കൈ പിന്നിൽ കെട്ടി നടന്നു നീങ്ങുന്ന കാമുകനെ അന്നത്തെ ക്യാമ്പസുകൾ എത്രമാത്രം അനുകരിച്ചു എന്നറിയുമോ? അതുപോലെ നടക്കാൻ എത്ര യുവത്വങ്ങൾ കൊതിച്ചു എന്നറിയുമോ? ഷൂസും കറുത്ത കണ്ണടയും വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് എത്ര പേർ നിരാശിതരായി എന്നറിയുമോ? ഇതെല്ലാം പലരിൽ നിന്നും കടം വാങ്ങി ഒറ്റ ദിവസം കാമുകനായി വിലസിയവരുമുണ്ട്. അത്രയേറെ പ്രൊഫസർ ശ്രീനിവാസൻ ആളുകളെ സ്വാധീനിച്ചു. അയാളായിരുന്നു നായകൻ, അയാൾ തന്നെയായിരുന്നു വില്ലനും. കാമുകനും സംശയരോഗിയും ഭർത്താവുമൊക്കെ ഒറ്റ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കാൻ സത്യന് കഴിഞ്ഞു. സൂക്ഷ്മമായി വിശകലനം ചെയ്തു നോക്കിയാൽ പ്രൊഫസർ ശ്രീനിവാസനാണ് മലയാള സിനിമയിലെ ആദ്യത്തെ സൈക്കോപാത്ത് എന്ന് കാണാം. 1969 പുറത്തിറങ്ങിയ യക്ഷി എന്ന ചിത്രം, അന്ന് ആധുനിക മനഃശാസ്ത്രം അത്രയ്ക്കങ്ങ് രംഗത്തെത്തിയിട്ടുമില്ല. എന്നിട്ടും ഒരു സൈക്കോപാത്തിനെ തിരശീലിൽ അവതരിപ്പിക്കാൻ സംവിധായകൻ KS സേതുമാധവന് കഴിഞ്ഞു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥാപാത്രമാണ് പ്രൊഫസർ ശ്രീനിവാസൻ എന്നതുകൊണ്ടുകൂടി മനഃശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലം അതിന് കൈവന്നു. പ്രൊഫസറുടെ കാമുകിയായ വിജയലക്ഷ്മിയായി രംഗത്തെത്തുന്നത് നടി ഉഷാകുമാരിയാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള അനുരാഗ രംഗത്തിന് ഗാനമെഴുതിയത് വയലാറാണ്. കല്യാണി രാഗത്തിൽ ദേവരാജൻ അതിനെ ചിട്ടപ്പെടുത്തി യേശുദാസിൻ്റെയും P.Leela യുടെയും കയ്യിൽ കൊടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ രംഗഗീതമായി തന്നെ അത് മാറി. കേട്ടാലോ സുഖദമായ

അർത്ഥഭംഗിയും പ്രാസഭംഗിയുമെല്ലാം സമ്മോഹനമായി സമന്വയിച്ച ഗാനധാര അഭിനേതാക്കളുടെ ഭാഗ്യമായിരുന്നു സത്യത്തിൽ ഈ പാട്ടുകൾ. ഇതൊക്കെ ഇങ്ങനെ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഒറ്റപ്പെട്ടു എന്ന നേരത്ത് വല്ലാത്ത വിഷാദമായും പ്രണയം മനസ്സിൽ നിറയുമ്പോൾ വല്ലാത്ത വികാരമായും ആകാശം തൊട്ടുണർത്തുന്ന പാട്ട്. രവി എന്ന കഥാപാത്രമായി സത്യൻ പകർന്നാട്ടം നടത്തുന്ന ചലച്ചിത്രം. ശാരദയും അടൂർ ഭാസയും കൂടി ചേർന്നപ്പോൾ ചിത്രം അവിസ്മരണീയമായി. മിടുമിടുക്കി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ഗാനം. എം എസ് ബാബുരാജിൻ്റെ ഈണം. യേശുദാസും എസ് ജാനകിയും കൂടി കാവ്യാത്മകമാക്കുന്ന ഗാനധാര അകലെ അകലെ നീലാകാശം. കേട്ടാലോ.

അമ്മയോടൊപ്പം താളം കൊട്ടി താരാട്ട് പാടുന്ന അച്ഛനെ നിത്യജീവിതത്തിൽ കാണാനായില്ലെന്ന് വരും. പക്ഷേ ചലച്ചിത്രത്തിൽ ആ രംഗം സത്യൻ യാഥാർത്ഥ്യമാക്കി. സ്നേഹസീമ എന്ന ചിത്രത്തിലെ അച്ഛൻ, അച്ഛനാണോ സത്യനാണോ എന്ന് സന്ദേഹിക്കേണ്ടാത്ത വിധം ഒരു കഥാപാത്രം അനശ്വരമായി തീർന്നു. കണ്ണും പൂട്ടി ഉറങ്ങാൻ താളം കൊട്ടിപ്പാടുന്ന അമ്മയോടൊപ്പം നിൽക്കുന്ന അച്ഛൻ ഒരു പഴയകാല കേരളീയ കാഴ്ചയായിരുന്നുവോ? ആയിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇത്രമേൽ തനിമയോടെ എങ്ങനെ സത്യന് പരകായ പ്രവേശം ചെയ്യാനായി അഭയദേവ് രചന നിർവഹിച്ച ഗാനം? ആരഭിരാഗമാണെന്നാണ് ഓർമ്മ. എ എം രാജയും പി ലീലയും ചേർന്ന് അതിഗംഭീരമായി പാടി. കേട്ടാലോ?

നീലിയും ശ്രീധരൻ നായരുമായുള്ള ദുരന്ത പ്രണയത്തിൻ്റെ കഥ പറയുന്ന ചിത്രം, മലയാള സിനിമയിലെ ആദ്യത്തെ അവർണ കാമുകി, സവർണ കാമുകനായി സത്യൻ, ഒറൂബിൻ്റെ രചന, പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം നിർവഹിച്ചു. നീലക്കുയിലിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പി ഭാസ്കരൻ്റെ രചനയിൽ രാഘവൻ മാഷിൻ്റെ സംഗീതത്തിലെ പാട്ട്, വല്ലാതെ സുഖം പകരുന്ന പാട്ട്, പ്രണയാർദ്രമായ ഗാനം കേട്ടാലോ.

ഇനിയും എത്രയോ പാട്ടുകൾ സത്യൻ്റെതായുണ്ട്. കഥാപാത്രത്തെ പാട്ടുരംഗങ്ങളിൽ അവിസ്മരണീയമാക്കുന്ന വിസ്മയം, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ചെല്ലപ്പൻ്റെ അവസാന രംഗം, സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ അഭിനയ സാധ്യത ഏറെയുള്ള കഥാപാത്രം. ആ രംഗം ചിത്രീകരിക്കുമ്പോൾ രോഗം സത്യനെയും കീഴടക്കിയിരുന്നു. വയലാറിൻ്റെ കവിതയായിരുന്നു ആ രംഗത്തിൻ്റെ ജീവൽസ്മരണം. അനുഭവങ്ങൾ പാളിച്ചകൾ പൂർണ്ണമാക്കാൻ രോഗം സത്യനെ അനുവദിച്ചില്ല. ഇന്ന് ഇപ്പോൾ ആ ചിത്രത്തിലെ അവസാന രംഗത്തിലെ ആ പാട്ട് തന്നെ കേട്ട് നമുക്കും വിട പറയാം. സമയമാവുന്നു വിട പറയാൻ. നാളെ നല്ല പാട്ടുകളുമായി വീണ്ടും കേൾക്കാം. സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. ഉന്മേഷത്തോടെ ഉണരാൻ അതിന് സുഖമായി ഉറങ്ങണം. നാളെ ഏറെ കർത്തവ്യനിരതമാകണം. അതിനിന്ന് സുഖമായി ഉറങ്ങിയേ തീരും. ഏവർക്കും ശുഭരാത്രി. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, മധുജൻ.